0: ഗുഡ് മോർണിംഗ് ജി ടി എ. കാനഡയിലിരുന്ന് നമ്മുടെ സ്വന്തം മലയാള ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും എ വെരി വെരി ഹാപ്പി സാറ്റർഡേ മോർണിംഗ്. ദിസ് ഈസ് ആർ ജെ മീഖ ഹിയർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ടൈം 8:32 AM ആയി. ടുഡേ ഇസ് August 15th, എ ഡേ ദാറ്റ് ഫിൽസ് എവറി ഇന്ത്യൻ ഹാർട്ട് വിത്ത് ഇമെൻസ് പ്രൈഡ്, നൊസ്റ്റാൾജി ആൻഡ് ഫ്രീഡം. ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ വേ ടു സ്പെൻഡ് ദിസ് ഇൻഡിപെൻഡൻസ് ഡേ, വേക്കിംഗ് അപ്പ് വിത്ത് മധുരഗീതം സാറ്റർഡേ മോർണിംഗ് ഡ്രൈവ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ സ്കൂളുകളിലും പല ഗവൺമെന്റ് പ്രൈവറ്റ് ഓർഗനൈസേഷനിലൊക്കെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് സെറമണി ഉണ്ടായിരുന്നേനെ അല്ലേ. പിന്നെ ഇന്ന് ആസ് യൂഷ്വൽ റെഡ് ഫോർട്ടിലെ മറ്റു നടക്കുന്ന കളർഫുൾ പരേഡും പേട്രിയോട്ടിക് സോങ്സ് കോമ്പറ്റീഷൻ, അവാർഡ്സ്, റെക്കഗ്നീഷൻസ്, അങ്ങനെ പല പല ആഘോഷങ്ങൾ. ഇവിടെ കാനഡയിൽ നിൽക്കുമ്പോൾ ഈ ദിവസം നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും നമ്മുടെ സ്വന്തം രാജ്യത്തെ ഓർത്ത് അഭിമാനിക്കാനും ആൻഡ് ടു സെലിബ്രേറ്റ് ആ യൂണിറ്റി ആൻഡ് കൾച്ചർ. സോ ഇന്നത്തെ ഷോയിലൂടെ വി ആർ ഗോയിങ് ടു ടേക്ക് എ ട്രിപ്പ് ഡൗൺ മെമ്മറി ലെയിൻ, സം എവർഗ്രീൻ പേട്രിയോട്ടിക് സോങ്സ്, classic Malayalam melodies that touch your soul, some fun conversations, and of course celebrating what it means to be a Malayali abroad. And today I'm super super extra excited karanam njan idellam cheynathu ivide ottakku irunondalla. I'm co-hosting this special show with someone.
1: Hi everyone, good morning, this is Gigi here with you. Aadim thanne ellavarkum happy Independence Day. Oru baadu santhosham undu ivide madhura geethathil ninnu adum ee oru special day il ningalkellavarkum oppam cheran kaliyunnathil enikku oru baadu oru baadu santhosham. Naatle ormagalum manasil vanna oru divasamaanallo innu appo njanum ഇവിടെ ഈ മോർണിംഗ് ഡ്രൈവിൽ മേഘയ്ക്കൊപ്പം കൂടുന്നു. ആൻഡ് വി ഹാവ് എൻ അമേസിംഗ് ലൈൻ അപ്പ് റെഡി ഫോർ യു ഓൾ, സോ സ്റ്റേ ട്യൂൺഡ്.
0: യെസ്, നമുക്ക് ജിജിനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം.

0: ഇന്നത്തെ ഷോയിലൂടെ. എന്തായാലും ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരുപാട് സ്പെഷ്യൽ ഗസ്റ്റും ജോയിൻ ചെയ്യുന്നുണ്ട്. ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ റെപ്രസെന്റേറ്റീവ് മിസ് ലേഖ നായർ വിൽ ബി ഹിയർ ടു ടോക്ക് ടു അസ് അബൌട്ട് എ സ്പിരിച്വൽ ഇവന്റ് കോൾഡ് ചണ്ഡിക യാഗം, വിച്ച് ഇസ് ഹാപ്പനിങ് അറ്റ് ചിന്മയ വേദാന്ത ഹെറിറ്റേജ് സെന്റർ ബ്രാംപ്ടൺ ഓൺ സെപ്റ്റംബർ 5th and 6th. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ നാട്ടിൽ മാത്രമല്ല ഇവിടെയും വലിയൊരു ആഘോഷമാണ്. സോ വി ഹാവ് വൈദേഹി ഭഗത് ഫ്രം പനോരമ ഇന്ത്യ ടു ഗിവ് അസ് ഇൻസൈറ്റ് It's about the grand Independence Day celebration happening tomorrow at Nathan Phillips Square, Toronto. പിന്നെ ഓണം തെണ്ടെങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണല്ലോ. ആൻഡ് ബിജു വാരിയർ ആൻഡ് കോളിൻ മാഞ്ഞൂര ആൻഡ് കൺവീനേഴ്സ് ഓഫ് നന്മ നോർത്തംബർലാൻഡ് ആൻഡ് ന്യൂ കാസിൽ മലയാളി അസോസിയേഷൻ അവരെത്തുകയാണ് അവരുടെ ന്യൂ അപ്കമിങ് ഓണം ഇവന്റ് ഓൺ ഓഗസ്റ്റ് 29th. അതിന്റെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ. അപ്പോൾ എങ്ങനെയാ, തുടങ്ങിയല്ലേ?
1: Definitely.
0: So let's kick off today's special Independence Day episode of Madrigeetham with this song as a tribute to our homeland.

0: മധുരഗീതം 101.3 FM. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട റേഡിയോയിലൂടെ.
1: എന്ത് ബ്യൂട്ടിഫുൾ വരികളായിരുന്നു അല്ലേ. ഗുൽമോഹർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മമ ഭാരതം എന്ന പേരിൽ ഇറങ്ങിയ ഒരു പേട്രിയോട്ടിക് മ്യൂസിക് കോമ്പസിഷൻ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ആൻഡ് ദാറ്റ് എനർജി ഈസ് എക്സാക്ട്ലി വാട്ട് വി നീഡ് ടുഡേ, ബിക്കോസ് ഇന്നൊരു മാസീവ് മൈൽ സ്റ്റോൺ ആണ്. സോ ജിജി, ഇന്ന് എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ?
2: 79th.
1: എന്നാൽ അല്ല, ഇത് തന്നെയാണ് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ. സോ ലെറ്റ് മീ ക്ലാരിഫൈ, ഓഗസ്റ്റ് 15th 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പം എഫക്റ്റീവ്ലി ഇന്ത്യ ഇസ് സെലിബ്രേറ്റിംഗ് കംപ്ലീറ്റിംഗ് 79 years ഓഫ് ഇൻഡിപെൻഡൻസ്. പക്ഷേ ഇഫ് യു കൗണ്ട് ദ ആനുവൽ സെലിബ്രേഷൻസ് ഫ്രം 1947, അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് അതായത് ഓഗസ്റ്റ് 15th 2026 ഇറ്റ് മേക്സ് ഇറ്റ് ആർ 80th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ.
2: വാവ്, 80 years എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര വലിയൊരു ജേണിയാണെന്ന് അല്ലേ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ. ആൻഡ് ദിസ് ഇയറിലെ തീം കേട്ടാൽ പിന്നെ വേറൊരു ലെവൽ തന്നെയാണ്. ഇറ്റ് ഈസ് യുവശക്തി, യൂത്ത് പവർ ആൻഡ് ദ റോഡ് ടു വിക്സിത് ഭാരത്, വിച്ച് ഇസ് ഡെവലപ്ഡ് ഇന്ത്യ ബൈ 2047. ആൻഡ് അലോങ് സൈഡ് സ്പെഷ്യൽ മെമ്മോറിയൽ മാർക്കിംഗ് 150 years ഓഫ് ആർ നാഷണൽ സോങ് വന്ദേ മാതരം.
1: ശരിക്കും അല്ലേ, ഈ വർഷത്തെ തീം എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്തിടെ ഡൽഹിയിലൊക്കെ നടന്ന സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റ്, അതിനൊക്കെ ശേഷം ഈ ഒരു തീം ഇസ് റിയലി പുട്ടിങ് എന്താ പറയുക, ഇന്ത്യാസ് യങ് പോപ്പുലേഷൻ റൈറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് കൺട്രീസ് ഡെവലപ്മെൻറ്റ് ജേർണി. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സും ഫ്യൂച്ചർ അൺസേർട്ടനീസും ഒക്കെ ഇഷ്ടംപോലെ അനുഭവിക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ടാണ് പലരും അബ്രോഡും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പേഴ്സ്യൂ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇഫ് ഇന്ത്യ ഇറ്റ്സെൽഫ് ഗിവ്സ് ഓൾ ദ ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്, വൈ വേസ്റ്റ് ആർ ഗോൾഡൻ റിസോഴ്സ്? The youth. The ഗവൺമെന്റിന്റെ ഈ വർഷത്തെ സെലിബ്രേഷനും അതുകൊണ്ട് തന്നെ പെർട്ടിക്കുലർലി കുറച്ച് യങ് ഇന്ത്യൻസിനെ അവരുടെ അച്ചീവ്മെന്റ്സ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് നടക്കുന്നത്, ഇൻക്ലൂഡിംഗ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഹു വൺ മെഡൽസ് അറ്റ് ദ 2026 ഇന്റർനാഷണൽ ഒളിമ്പിയഡ്സ് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഓണറിംഗ് ആർ ഹിസ്റ്ററി വിത്ത് ഒരു വലിയ എന്താ പറയുക ലോങ് പൊളിറ്റിക്കൽ സ്പീച്ച് ബൈ ആർ പി എം, ബട്ട് ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഫ്യൂച്ചർ വിത്ത് ദ പവർ ഓഫ് എ യൂത്ത് ആൻഡ് എയിമിംഗ് ഫോർ എ ഡെവലപ്ഡ് ഇന്ത്യ.
2: വെരി വെരി ട്രൂ മേക്ക, ഐ ടോട്ടലി അഗ്രി. ഞാൻ ചെറുപ്പത്തിൽ ടി വിയിൽ പേരൻസിൻ്റെ കൂടെ ഇരുന്ന് റിപ്പബ്ലിക് ഡേ പെരേഡ് കാണുമായിരുന്നു കേട്ടോ. സോ ലൈക്ക് എവറി ഇയർ, ഈ വർഷം ദ മെയിൻ ഇൻഡിപെൻഡൻസ് ഡേ സെറമണി ടുക് പ്ലേസ് അറ്റ് ഡൽഹീസ് ഹിസ്റ്റോറിക് റെഡ് ഫോർട്ട്, ആൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹോയിസ്റ്റഡ് ദ ഫ്ലാഗ് ഫോളോഡ് ബൈ എ പവർഫുൾ സ്പീച്ച്. ആൻഡ് പക്ഷേ ഈ പ്രാവശ്യം ഹൈലൈറ്റ് അതല്ല. ഫോർ ദ വെരി ഫസ്റ്റ് ടൈം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വന്ദേ മാതരം വാസ് സങ് റൈറ്റ് അപ്പോൺ ദ പ്രൈം മിനിസ്റ്റേഴ്സ് അറൈവൽ അറ്റ് ദ റെഡ് ഫോർട്ട്, വിച്ച് വാസ് അക്കംപനീഡ് ബൈ സ്പെഷ്യൽ ഫ്ലോറൽ ഫോർമേഷൻസ് ആൻഡ് എൻ ഇന്ത്യൻ എയർഫോഴ്സ് MI-17 ഹെലികോപ്റ്റർ ബാനർ ഡിസ്പ്ലേ. ഇനി പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, വാട്ട് ഡസ് വന്ദേ മാതരം ആക്ച്വലി മീൻ? ലൈക്ക് സിംപ്ലി പുട്ട്, വന്ദേ മാതരം മീൻസ് മദർ ഐ ബൗ ടു ദി, അമ്മേ ഞാൻ നിന്നെ വണങ്ങുന്നു. 1870s പ്രശസ്ത എഴുത്തുകാരൻ ബക്കീം ചന്ദ്ര ചത്തോപാധ്യ രചിച്ച ഈ വരികളിൽ നമ്മുടെ ഭാരത മണ്ണിനെ ഒരു സ്നേഹമയായ ഒരു അമ്മയായിട്ടാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. ആൻഡ് സുജലാം സുഫലാം മലയജ ശുതലാം എന്ന് പറയുമ്പോൾ നല്ല അമൃത് പോലുള്ള വെള്ളവും വിളഞ്ഞ തോട്ട വിളകളും കുളിർ കാറ്റും നിറഞ്ഞ സമൃദ്ധിയുടെ ഭാരതം. ശശി ശ്യാമള പെയിൻസ് ദ ഷൈനിങ് ഇമേജ് ഓഫ് ആ ലാസ്റ്റ് ഡാർക്ക് ഗ്രീൻ ഫീൽഡ്സ് അക്രോസ് ദ നേഷൻ. ഇൻ ഷോർട്ട്, ബക്കീം ചന്ദ്രോ ചത്തോപാധ്യായുടെ വേർഡ്സ് ആർ നോട്ട് ജസ്റ്റ് എ സോങ്, ഇറ്റ്സ് എ ഗ്രേറ്റ്, ഇറ്റ്സ് എ ഗ്രാൻഡ് സല്യൂട്ട് ടു ആർ റിച്ച് നേച്ചർ, സ്ട്രെങ്ത് ആൻഡ് സോൾ ടു ആർ മദർലാൻഡ്.
1: ഓ, ഇത്രയൊക്കെ അർത്ഥം വന്ദേ മാതരത്തിനുണ്ടായിരുന്നു അല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വന്ദേ മാതരത്തിന്റെ പാട്ട് അതിന്റെ ഒറിജിനൽ വേർഷനെക്കാട്ടിലും പലർക്കും കൂടുതലും അറിയാവുന്നത് ദാറ്റ് മോഡേൺ AR റഹ്മാന്റെ വേർഷൻ ആണെന്ന് തോന്നുന്നു. ആ ഒരു മാസീവ് പോപ്പ് പേട്രിയോട്ടിക് ആന്തം മാ തുജേ സലാം എന്നൊക്കെ ഒരു ആ മോഡേണൈസ് ചെയ്തിട്ട് ആ ട്രഡീഷണൽ ട്രാക്കിൽ കയറ്റി ആ ഒരു വേർഷനാണ് എല്ലാവർക്കും അറിയുന്നത്. ആൻഡ് ദാറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ സോണി മ്യൂസിക് ഇന്ത്യ ബാക്ക് ഇൻ December 1997 ഫോർ ദ ഗോൾഡൻ ജൂബിലി ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോഴല്ലോ ഇറ്റ് ഗിവ്സ് യു lot of goosebumps, right? A beautiful mix of abhimanam and pratiksha ennaku parayna pole njan aalochikayirunnu ippum school le parents inde kooda irunnu parade kaanana karyam parayam. Pakshe enikku republic day celebration oru cheriya oru nostalgia aanu, kaaranam ende cherpathile my dad was part of Rotary club. Appo ee Rotary club ne avarku Rotary club inde foundation undu, adinte adiyil ottiri geriatric centers um orphanages and orphanages okke undu. Appo palappolum ee republic day de alle republic day de independence സിസ്റ്റേടെയും അന്നാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ജീറിയാട്രിക് സെൻ്ററിലെ ആ ഒരു അന്തേവാസികൾക്ക്, ഇതുപോലെ ഫാമിലിയും പിള്ളേരെയൊക്കെ വർഷത്തിലൊരിക്കൽ കാണാൻ പറ്റുന്ന ഒരു സന്തോഷം വലുതാണ്. അപ്പം ഞങ്ങളന്ന് അവിടെ ചെന്ന് ഫ്ലാഗ് അതിൻ്റെ മുറ്റത്ത് ഹോസ്റ്റ് ചെയ്യുക, പിന്നെ കുറേ പാട്ടുകളും ഡാൻസും ഒക്കെ ഞങ്ങൾ കുട്ടികൾ അവതരിപ്പിക്കും. കുറച്ച് സ്നാക്സും ലഡ്ഡു ഒക്കെ ഈ പ്രായം ചെന്ന് അപ്പച്ചനമ്മച്ചിമാർക്കൊക്കെ വായിലൊക്കെ വെച്ചു കൊടുക്കും. അത് ഭയങ്കര ഒരു ഒരു ഡിഫറെൻറ്റ് മൊമെൻ്റ് ആണ്. അത് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. ആ മനസ്സിൽ അവരെയൊക്കെ കാണുമ്പോഴും അവരുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ടായിരിക്കും കുറേ ആളുകളെ കാണുന്നതല്ലേ. അതുപോലെ ആ ഒരു ചിരിയുണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ മായാതെ നടക്കുന്ന ഒരു ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ്.
2: അയ്യോടാ, സോ സ്വീറ്റ് അല്ലേ. ഇൻഫാക്ട് ദാറ്റ് സച്ച് എ തോട്ട്ഫുൾ തിങ് ടു ഡു. ഐ മീൻ ഐ വുഡ് ഡെഫിനറ്റ്ലി അഗ്രി ടു ദാറ്റ്. മേഘ, ഞാൻ ദുബായിലാണ് ജനിച്ച് വളർന്നതൊക്കെ. സോ അവിടെ സ്കൂളിലെ ഓർമ്മകൾ എനിക്ക് ഇപ്പോഴും ഉള്ളത്, അസംബ്ലീസിലൊക്കെ പോയിട്ട് നമ്മൾ വൈറ്റ് യൂണിഫോമിലൊക്കെ വന്നിട്ട് അവിടെ ഒരു സ്പെഷ്യൽ അസംബ്ലി തന്നെയായിരിക്കും അന്ന്, വിത്ത് എ ലോട്ട് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഓൾ. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നു വെച്ചാൽ, ആൻഡ് ഐ എം ഇൻ ടു ഡാൻസ്. അപ്പോൾ ഈ ഇന്ത്യൻ അസോസിയേഷനിലൊക്കെ ഐ റിമെമ്പർ, ഐ തിങ്ക് ഐ വാസ് ഇൻ ഫിഫ്ത് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഐ ഗോട്ട് ടു ലൈക്ക് പാർട്ടിസിപ്പേറ്റ് ഫോർ ദിസ് ഇന്ത്യൻ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സെറമണി. അപ്പോൾ ഞങ്ങൾ വളരെ തീംഡ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോർമേഷൻ ആയിരുന്നു. ആൻഡ് അതിൻ്റെ എൻഡിൽ ഞങ്ങളെല്ലാവരും കൂടി ദി ഇന്ത്യൻ ഫ്ലാഗ്, ദി നാഷണൽ ഫ്ലാഗ് നമ്മൾ പിടിച്ച ഒരു ഫോർമേഷൻ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ മെമ്മറി ഫോർ മീ ഈവൻ റൈറ്റ് നൗ. ദ പ്രാക്ടീസ് ആൻഡ് യു നോ ആക്ച്വലി വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ഫോർ മീ.
1: ഒരു ചെറിയ ഡാൻസുകാരിയാണല്ലേ. ഞാൻ മറിച്ച് പാട്ട് പാടുമായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് പാട്ട് പാടിപ്പിക്കാമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. സോ ടോക്കിംഗ് അബൌട്ട് ദിസ് നാഷണൽ ഫ്ലാഗ്, ഇതിനെ കുറിച്ച് ഒരു ഒരു രസകരമായ കാര്യം എന്ന് പറയും, ഈ ഫ്ലാഗ് ഇസ് മെയ്ഡ് ഓഫ് ഖാദി ബൈ ലോ, അറിയാമോ?
2: ശരി, എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ബട്ട് ഐ ഡിഡ്.
1: നമ്മൾ ഈ പിള്ളേർ കയ്യിൽ പ്ലാസ്റ്റിക് കൂടി പിടിക്കില്ല, പക്ഷേ ഇത് ഒറിജിനൽ ആയിട്ട് ഹോയിസ്റ്റ് ചെയ്യുന്ന ഫ്ലാഗ് അത് ഖാദിയിലായിരിക്കണം ഉണ്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത്. അതും കർണാടകയിലുള്ള ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷൻ ആണ് ഇത് ഒഫീഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് റിയലി ഷോസ് ഹൗ മച്ച് ഡിസിപ്ലിൻ ആൻഡ് റെസ്പെക്ട് വി ഹാവ് ഫോർ ആർ നാഷണൽ സിമ്പിൾസ് അല്ലേ.
2: ആബ്സല്യൂട്ട്ലി. പിന്നെ ഒന്നും കൂടി പറയാനുണ്ടല്ലോ, ഓഗസ്റ്റ് 15 ഇന്ത്യ മാത്രമല്ല ഈ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, ബഹ്റൈൻ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇവിടെയൊക്കെ ഓഗസ്റ്റ് 15 തന്നെയാണ് അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ. ഇറ്റ്സ് ലൈക്ക് ദ ഹോൾ വേൾഡ് ഷെയർസ് എ ബോണ്ട് ഓഫ് ഫ്രീഡം ഓൺ ദിസ് ഡേ.
1: വൗ, റിയലി. ഇത് ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അപ്പം നമ്മൾ മാത്രമല്ല, എനിക്കറിയായിരുന്നു ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ ഇൻഡിപെൻഡൻസ് ഡേ കൂടെയാണ്. പക്ഷേ ഇതുപോലെ വേറെയും കുറേ കൺട്രീസ് ഓഗസ്റ്റ് 15 ആഘോഷിക്കുന്നു പറയുന്നത് ഇസ് സംതിങ് ന്യൂ ഫോർ മീ. എനിവേസ് വെൽ സെഡ് ജിജി. സോ ലിസ്ണേഴ്സ്, ആസ് വി സെലിബ്രേറ്റ് ദിസ് 80th ഇൻഡിപെൻഡൻസ് ഡേ ഹിയർ ഇൻ കാനഡ, ലെറ്റ്സ് കീപ് ദാറ്റ് സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് പ്രൈഡ് അലൈവ്.

0: This is Madhur Geeta Morning Drive on CMR 101.3 FM.
1: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
0: മിസ്സസ് സാഗർ ക്രൈസ്ലർ 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസ് സാഗർ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് സാഗർ ക്രൈസ്ലർ.com.
1: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് സാഗർ ക്രൈസ്ലറിനൊപ്പം.
2: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസ്സസാഗയിലെ മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോട്ട് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
3: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. കർപ്പകം ഗ്രോസറീസ്.
4: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിൻ.
5: എന്താ പറഞ്ഞേ?
4: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
5: സ്വപ്നത്തിലായിരിക്കും.
4: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
5: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
4: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
3: വിജയാസ് ജ്വല്ലറി, 3341 മാർക്കം റോഡ്, യൂണിറ്റ് 127B, 416-900-4599. Vijayas, your trusted gold store.
6: ഡ്രീം കിച്ചൺ വേണമെങ്കിൽ ഒരേ ഒരു പേര്, PLK കസ്റ്റം കിച്ചൺസ്. മോഡേൺ സ്റ്റൈലിഷ് കിച്ചൺ വേണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ വേറെ എവിടെ നോക്കണ്ട. PLK കസ്റ്റം കിച്ചൺസ് നിങ്ങളുടെ കിച്ചനെ സ്റ്റണ്ണിങ്ങും ഫംഗ്ഷണലും ആയ സ്പേസ് ആയി മാറ്റുന്ന സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് മാത്രം ടെയിലർ ചെയ്ത ഡിസൈൻസ്. ഡ്രീം കിച്ചൺ, ഒരു പേര് മാത്രം, PLK കസ്റ്റം കിച്ചൺസ്, 416-419-9399. മാർക്കമിലും സ്കാർബ്രോയിലും 401 അടുത്തായി ഷോറൂമും മാനുഫാക്ചറിംഗ് യൂണിറ്റും അവൈലബിൾ ആണ്.
3: PLK കസ്റ്റം കിച്ചൺസ്, ക്ലാസിക്, കണ്ടംപററി or ultra modern, they bring your vision to life. Free estimates available. Call Ruben at 416-419-9399. Follow them on Instagram and Facebook or visit the website for more details.
7: വെൽക്കം ബാക്ക്. നിങ്ങളിപ്പോൾ കേട്ട പാട്ട് കീർത്തി ചക്ര എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക്കും ആശാ മേനോനും കൂടെ പാടിയൊരു പാട്ടായിരുന്നു. മേജർ രവിയുടെ ഇതുപോലെയുള്ള സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയുക, മനസ്സിലാകും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ബോർഡറിൽ അവരുടെ ജീവിതം തന്നെ വെച്ച് പോരാടുന്ന പട്ടാളക്കാരുടെ വലിയ ത്യാഗം. ഓരോ ഇന്ത്യക്കാർക്കും സമാധാനത്തോടു കൂടി ഉറങ്ങാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള പട്ടാളക്കാർ രാവും പകലും കാവലിരിക്കുന്നത് കൊണ്ടാണ്. സോ എ ബിഗ് സല്യൂട്ട് ടു ഓൾ ഓഫ് ദം. സോ ജേജി, ദുബായിലാണ് ജനിച്ചു വളർന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, കാനഡയിൽ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി?
8: ഇപ്പം 2.5 years, 2.5 വർഷം.
7: ഓ, സോ ഫെയർലി ന്യൂ ടു ദ കൺട്രി. അപ്പൊ ആദ്യം ഇവിടത്തെ കാനഡയിൽ വന്നപ്പോ എന്താണ് കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത്? ദുബായിലാ ജനിച്ചു വന്നപ്പോ, പക്ഷെ ദുബായിൽ നിന്ന് കാനഡയിലോട്ട് വരുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, ലൈഫ് സ്റ്റൈലൊന്നും. എന്താണ് സർപ്രൈസിംഗ്?
8: ആദ്യമൊക്കെ ശരിക്കും ആലോചിക്കട്ടെ. അപ്പൊ ഞാനിങ്ങനെ ഇനിഷ്യലി എനിക്ക് ഇവിടുത്തെ 4 seasons അനുഭവിക്കാൻ പറ്റിയ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ ഹവ് നെവർ എവർ എക്സ്പീരിയൻസ്ഡ് ഓൾ ദ 4 seasons ടുഗദർ. സോ ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. പിന്നെ എനിക്ക് വേറൊരു കോമഡി ആയിട്ടുള്ള കാര്യം തോന്നിയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇൻറ്റർസെക്ഷൻസ് ആണ്. എനിക്ക് ചില സമയത്ത് ഇപ്പോഴും ഇൻറ്റർസെക്ഷൻസ് ആൾക്കാരെ ലൊക്കേഷൻ എവിടെയാണ് ചോദിക്കുമ്പോൾ ഐ ഓട്ടോമാറ്റിക്കലി ഗോ ടു അല്ല ഇവിടുത്തെ മെക്ഡോണൽഡ്സ്, മറ്റേ ഇവിടുത്തെ വെൻഡീസ്. പക്ഷേ ഗെറ്റിംഗ് യൂസ് ടു സെയിങ് ഇൻറ്റർസെക്ഷൻസ് ഹിയർ ഇൻ കാനഡ, ഐ എം സ്റ്റിൽ ഹാവിങ് എ സ്ട്രഗിൾ. പിന്നെ ഇവിടുത്തെ ത്രിഫ്റ്റ് ഷോപ്പിംഗ്സ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു കാര്യം ഐ നെവർ സീൻ ഇൻ ദുബായ് ഓർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലിപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിലൊക്കെ ഉപരി എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു കാര്യം ദുബായിലെ സ്ട്രീറ്റ് ഷവർമാസ് ആണ് കേട്ടോ. എനിക്കിവിടെ ചിലയിടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ദാറ്റ് ഒത്തൻറ്റിക് ടേസ്റ്റ് ഫ്രം ദുബായ് ഐ ഹവ് നെവർ എവർ എക്സ്പീരിയൻസ്ഡ്, ബട്ട് ഐ എം സ്റ്റിൽ ഇൻ സെർച്ച് ദോ. അപ്പം അതാണ് കുറച്ച് കാര്യങ്ങൾ.
7: ഭക്ഷണപ്രിയാണോ?
8: ലേശം.
7: സീസൺസിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ, 4 സീസൺ കാണണമെങ്കിൽ അത് ശരിക്കും കാനഡയിലേ പറ്റുള്ളൂ. ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് 1 സീസണേ ഉള്ളൂ, ഒന്നെങ്കിൽ ചൂട് അല്ലെങ്കിൽ മഴയായിരിക്കും, വേറെ ഒന്നും അവിടെയില്ല. ദുബായിലും പൊതുവെ ചൂടല്ലേ, കുറച്ച് മഴയും കാണുമായിരിക്കും, സത്യം. എന്നാൽ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പം കാനഡയിലും ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതും മെഡിറ്ററേനിയൻ ഫുഡ് ഓപ്ഷൻസിന് ഒരു കുറവില്ല. ഇവിടെ ഒരു മൾട്ടി കൾച്ചറൽ കൺട്രി വൈബ് ആയതുകൊണ്ട്, ആറബ് എമിറേറ്റി കൺട്രീസ് ഒക്കെ ഒത്തിരി ഇമിഗ്രൻറ്റ് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ഫുഡിന് ഒരു പഞ്ഞവും ഇല്ല. പക്ഷേ എന്നാലും ഞാൻ പറയട്ടെ, ഈ ഷവർമ്മയൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് കഴിക്കായിരിക്കും. എത്തൊക്കെ കഴിച്ചാലും കുറച്ച് എന്താ പറയുക, ഒരു നല്ല ചൂട് ചോറും അതിൽ കുറച്ച് സാമ്പാറും പരിപ്പ് കറിയും അവിയലും ഒക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുന്ന ഒരു സുഖം കിട്ടുമോ ഷവർമ്മയ്ക്ക്?
9: ഒരിക്കലും.
7: അത് പറഞ്ഞപ്പോഴ ഓർമ്മ അതെ, ഓണം ഇങ്ങ് അടുത്തെത്തി. ഓണസദ്യ ഇഷ്ടമാണോ?
9: യെസ്, ഓണം ഇഷ്ടമാണ്, ഓണസദ്യ ഇഷ്ടമാണ്.
7: ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്താ?
9: ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ഡെഫിനറ്റ്ലി പായസം. പിന്നെ എനിക്ക് അതിൻ്റെ കൂടെ ഇഞ്ചിപ്പുളി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ഒരു സൈഡ് ഡിഷ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അത് വെറുതെ എനിക്ക് പോലും കഴിക്കാൻ തോന്നും.
7: നല്ല മധുരമുള്ള പായസത്തിന് തൊട്ടുകൂട്ടാൻ ഇഞ്ചിക്കറി, നല്ല കോമ്പിനേഷൻ ആണ്. മധുരം അപ്പം ഇഷ്ടമാണെന്ന് മനസ്സിലായി.
9: യെസ് യെസ്.
7: നോർമലായിട്ട് സ്വീറ്റ്സ് അങ്ങനെ കഴിക്കോ?
9: നോർമലായിട്ട് സ്വീറ്റ്സ് അങ്ങനെ കഴിക്കാറ്, ഐ മീൻ ഇനിഷ്യലി ഒക്കെ കുറച്ച് കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പായസമായ പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കാനുണ്ടായില്ല. ദാറ്റ്സ് ലൈക്ക് മൈ അൾട്ടിമേറ്റ് വീക്ക്നെസ്. ഐ റിയലി റിയലി ലവ് എസ്പെഷ്യലി ഹോം മെയ്ഡ് പായസം.
7: അമ്മയുടെ പായസം ഓർമ്മ വരുന്നുണ്ടായിരിക്കും.
9: ഓഫ് കോഴ്സ്.
7: എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഞാനും പായസം വലിയൊരു ഒരു കൊതിച്ചിയാണ്. വീട്ടിൽ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് ആകെപ്പാട് അറിയാവുന്ന സേമിയ പായസം. പിന്നെ ഈ കാനഡയിലൊക്കെ വന്നതിന് ശേഷം ഇൻസ്റ്റൻറ്റ് പാലടയുടെ പാക്കറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഒരു വെറൈറ്റി കൂടെ ഉണ്ടാക്കാറിയാം. അപ്പോൾ സേമിയ പായസവും പാലട രണ്ടെണ്ണം എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ആശ ചേച്ചി അങ്ങനെയല്ല കേട്ടോ. ആശ ചേച്ചിക്ക് കുറേ വെറൈറ്റി റെസിപ്പീസ് അറിയാം. ആൻഡ് കഴിഞ്ഞ കുറച്ച് സീസണിലായിട്ട് ഈ ഒരു ഓഗസ്റ്റ് മാസം മൊത്തം പായസത്തിൻ്റെ വെറൈറ്റിയുമായിട്ടാണ് ആശ ചേച്ചി വരുന്നത്. അപ്പോൾ നമുക്ക് ആശ ചേച്ചിയിൽ നിന്ന് തന്നെ ഒരു പുതിയ റെസിപ്പി പഠിക്കാം. സോ ആ പായസം റെസിപ്പി കമ്മിങ് അപ്പ് ഓൺ നാടൻ രുചി.
10: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചകവിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാ രുചി അവതരിപ്പിക്കുന്നു നാടൻ രുചി.
11: നാടൻ രുചിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മധുരഗീതം ശ്രോതാക്കൾക്കും സ്വാഗതം. എല്ലാവരും പരിപ്പ് പായസം കുറച്ചു പേരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഇനി ട്രൈ ചെയ്യാത്തവര് കമ്മിങ് ഓണ സദ്യയിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ, ഓണം സീരീസ് പായസം റെസിപ്പി നമ്പർ 2, ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു യുണീക്ക് പായസമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ബ്ലൂബെറി പച്ച മാങ്ങ പായസമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് നമ്മൾക്ക് നേരെ പോകാം. നമ്മൾക്ക് വേണ്ടുന്നത് ബ്ലൂബെറി ഒരു അരക്കപ്പ്, അത് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. പച്ചമാങ്ങ, പച്ചമാങ്ങ ഒരു ചെറിയ പച്ചമാങ്ങ മതി. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് മാറ്റി വെക്കേണ്ടത്. പാല് 1 ലിറ്റർ പാല് വേണം. അതുപോലെ തന്നെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും. ഞാനിത് ചെയ്തപ്പം ഞാൻ അങ്ങനെ രണ്ടും കൊണ്ട് മിക്സ് ചെയ്താണ് ചെയ്തത്. അതൊരു മിൽക്ക് മെയ്ഡ് ഏകദേശം 1/2 കപ്പ് അല്ല, മിൽക്ക് മെയ്ഡ് ഏകദേശം 1 കപ്പ് വേണം. പഞ്ചസാര 1/2 കപ്പ്. നമ്മൾ ഇതിൽ കാഷ്യൂനട്ട്സ് അല്ലെങ്കിൽ ഒരു ബ്ലൂബെറി എന്ന് പറയുമ്പം അത് നോട്ട് ലൈക്ക് എ വെരി ഓതൻറ്റിക്. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട്സിന് പകരം ബദാം ചോപ്പ് ചെയ്തിട്ട് അതൊരു 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. പിന്നെ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഒരു ഓണം സ്റ്റൈലിലോട്ട് നമ്മൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു പ്രഥമൻ സ്റ്റൈലിലോട്ട് മാറ്റണമെങ്കിൽ കുറച്ചൊരു തേങ്ങാക്കൊത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നുറുക്കി നെയ്യിൽ വറുത്തെടുക്കാവുന്നതാണ്. അത് താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. ചേർത്താലും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാൻ പോകില്ല, നല്ല രുചിയായിരുന്നു. പിന്നെ ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ബ്ലൂബെറി പച്ചമാങ്ങ പായസത്തിന് വേണ്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് പാത്രം, ഒരു ഉരുളി വെച്ചിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ വറുത്തെടുക്കാനുള്ള തേങ്ങാക്കൊത്തും കാഷ്യൂനട്ട്സും അല്ലെങ്കിൽ ബദാമോ ഇതെല്ലാം വറുത്ത് മാറ്റി വയ്ക്കുക. അതേ നെയ്യിൽ തന്നെ നമ്മൾ ബ്ലൂബെറി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക. ഇനി ഗ്രേറ്റ് ചെയ്ത പച്ചമാങ്ങ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പം ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലാകും. ആ സമയത്ത് നമ്മളത് ഒരു മസ്ലിൻ ക്ലോത്തിൽ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ജ്യൂസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ആ പച്ചമാങ്ങ അരിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് റെഡിയാക്കി ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ തിളപ്പിച്ച പശുവിൻ പാലാണ് ഉപയോഗിക്കുന്നത്, നോട്ട് തേങ്ങാപ്പാൽ. അപ്പം പാല് നമ്മളൊന്ന് ബോയിൽ ചെയ്ത് അതും റെഡിയാക്കി വയ്ക്കുക. ആ പാല് ബോയിൽ ചെയ്തിട്ട് അതിൽ തന്നെ മിൽക്ക് മെയ്ഡും ബാക്കി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മളിത് ഇനി തയ്യാറാക്കാൻ പോവുകയാണ്. എല്ലാം നമ്മളുടെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം മുരുളി വെച്ചിട്ട് നമ്മൾ ഈ അരച്ച് വച്ചിരിക്കുന്ന ബ്ലൂബെറി പേസ്റ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് അതിലോട്ടിട്ട് അതൊന്ന് അത് കാരണം ഓൾറെഡി നമ്മൾ വഴറ്റിയിട്ടാണ് അരയ്ക്കുന്നത്, അപ്പോൾ പിന്നെ ഇത് കൂടുതൽ വഴറ്റേണ്ട കാര്യമില്ല. ആ പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമാങ്ങയുടെ ആ ഗ്രേവിയും കൂടെ ഒഴിക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മളുടെ പാല് ചേർക്കുക. ഓക്കെ, പാലും കൂടി ചേർത്ത് മിൽക്ക് മെയ്ഡും പാലും പഞ്ചസാരയും ഒരുമിച്ചാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മിക്സ് ചേർക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലോട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പം അതിലോട്ട് ആവശ്യാനുസരണം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ആവശ്യാനുസരണം നമ്മൾ പഞ്ചസാരയൊക്കെ ഉണ്ടോ എന്ന് നോക്കി, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ചിലർ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പ് ചേർക്കും. പക്ഷേ എനിക്ക് പായസത്തിൽ ഉപ്പ് ചേർക്കുന്ന തീരെ താല്പര്യമില്ലാത്ത പക്ഷേ എനിക്ക് പായസത്തിൽ ഉപ്പ് ചേർക്കുന്ന തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തപ്പോൾ ഇത് ചേർത്തിട്ടില്ല. എന്നിട്ട് ടുവേഴ്സ് ദ എൻഡ് നമ്മൾ ഏലക്കാ പൊടിച്ചതും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ബദാമും ഒക്കെ ചേർത്ത് ടുവേഴ്സ് ദ എൻഡ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലൂബെറി പച്ചമാങ്ങ പായസം റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ ഇലയിൽ വിളമ്പിയില്ലെങ്കിലും നമ്മൾ ലാസ്റ്റ് ഒരു ഡിഫറെൻ്റ് ഒരു ഡെസേർട്ട് പോലെ സദ്യ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇലയിൽ കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തയാഴ്ച മറ്റൊരു ഓത്തൻറ്റിക് പായസം റെസിപ്പിയുമായിട്ടായിരിക്കും ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. എല്ലാവരും കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.
12: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചക വിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാ രുചി അവതരിപ്പിക്കുന്നു നാടൻ രുചി.

0: പാട്ടുകളുടെ പൂക്കാലവുമായി മധുരഗീതം 101.3 FM.
1: അപകടത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് കഠിനമായി തോന്നാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നയഗ്ര ഹെൽത്ത് ആൻഡ് വെൽനസ് മിഡ്ലിൻഡ് വെൽനസ് സെന്റർ ആൻഡ് വിഡ്ബി വെൽനസ് സെന്റർ ഇസ് ദേർ വിത്ത് യു. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ മേഖലയിൽ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ്. വർക്ക് പ്ലേസ് ഇഞ്ചുറി, സ്ലിപ്പ് ആൻഡ് ഫോൾ, വാഹനാപകടം, സാഹചര്യം ഏതായാലും വി ആർ ജസ്റ്റ് എ കോൾ അവേ. നിങ്ങളുടെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാനും അർഹമായ നഷ്ടപരിഹാരം നേടാനും ഞങ്ങളുടെ ലോയേഴ്സ് നിങ്ങളെ സഹായിക്കും. വി ഡോണ്ട് ജസ്റ്റ് ട്രീറ്റ് യുവർ ഇഞ്ചുറി, വി ഗൈഡ് യു ത്രൂ ദി എൻറ്റയർ റിക്കവറി പ്രോസസ്. കോൾ 4379790213. Niagara Health and Wellness, Midland Wellness Center, and Whitby Wellness Center.
2: ഈ ഓർമ്മൻസ് ഒക്കെ മാറ്റി വാങ്ങാറായി.
3: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോ
2: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ. ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ന്യൂരഗനാസ് ജില്ലയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിനും സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
4: ന്യൂരഗനാസ് ജ്വൽ ഹോം, GTA's number 1 jewelry group, near Markham and Steels intersection, 6055 Steels Avenue, Unit C102, Scarborough. Call 647-947-2864 or 647-702-2159.
5: ടാക്സ് എഫിഷ്യന്റായി ആദ്യത്തെ വീട് എങ്ങനെ മേടിക്കാം? കുട്ടികൾക്ക് ഗവൺമെന്റിൽ നിന്ന് മാക്സിമം ഗ്രാന്റ് എങ്ങനെ കിട്ടും? മാതാപിതാക്കൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കേണ്ട ട്രാവൽ ഇൻഷുറൻസ്? ബിസിനസ് ഓണേഴ്സിനും പ്രൊഫഷണൽസിനുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിട്ടയർമെന്റ് ഓപ്ഷൻ എന്തൊക്കെയാണ്? പണം നഷ്ടമാകാതെ ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിത്യേന വരുന്ന ചോദ്യങ്ങളാണല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഒരാളുടെ കയ്യിലുണ്ട്. ഫിനാൻഷ്യൽ അഡ്വൈസർ മുരളി നാരായണൻ. കോൾ മുരളി നാരായണൻ അറ്റ് 647-308-2116. Murali Narayanan, your trusted financial advisor with years of experience and knowledge.
6: വലിയ വില കൊടുക്കാതെ ഒരു ക്വാളിറ്റി കാർ സ്വന്തമാക്കണോ? Then this August, your dream car is closer than you think at Stratford Kia. കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഏറ്റവും എളുപ്പമുള്ള വീക്ക്ലി പ്ലാൻസിൽ ഒരു സർട്ടിഫൈഡ് പ്രീ ഓൺ കാർ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. 2019 Kia Forte just $44 per week. 2019 Nissan Altima only $72 per week. 2019 Kia Seltos EX just $72 per week. 2022 Hyundai Kona Preferred just $75 per week. 2022 Subaru just $75 per week. എല്ലാ മേക്ക് ആൻഡ് മോഡലും ലോ കിലോമീറ്റേഴ്സിൽ ലഭ്യമാണ്. സെലക്ടഡ് മോഡൽസിന് 7 വർഷം അല്ലെങ്കിൽ 140,000 കിലോമീറ്റേഴ്സ് വരെ സർട്ടിഫൈഡ് പ്രീ ഓൺ വാറന്റിയും ലഭിക്കും. വിസിറ്റ് സ്ട്രാറ്റ്ഫോർഡ് കിയ ഓൺ 863 ഇരി സ്ട്രീറ്റ് ഓർ ചെക്ക്ഔട്ട് വെബ്സൈറ്റ് അറ്റ് www.stratfordkia.com. സ്ട്രാറ്റ്ഫോർഡ് കിയ, സ്മാർട്ട് ചോയ്സസ്, ബെറ്റർ ഡ്രൈവ്സ്.
7: കുറച്ച് വർത്തമാനവും വർത്തമാനകാല വാർത്തകളും. സ്റ്റേ ട്യൂൺഡ് ടു മധുരഗീതം മോർണിംഗ് ഡ്രൈവ്.
8: Welcome back. You are listening to Saturday Morning Drive on 101.3 FM. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ 9:17 AM ആയി. ഞാൻ ആലോചിക്കാറുണ്ട്, നാട്ടിൽ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ അമ്മയും പറയുന്ന അങ്ങനെ മഴയും ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ബഹളമൊക്കെ മാറി. അതുകൊണ്ട് ആഘോഷങ്ങളുടെയും സമയമായി. ഉത്സവങ്ങളും ഓണവും കല്യാണങ്ങളും ഒക്കെ ആയിട്ട് തിരക്കാണ്. ഒരു ഫുൾ വൈബിലാണ് ഇപ്പം കേരളം. ഈ അടുത്തിടെ വായിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ്, നമ്മുടെ ഗുരുവായൂരുണ്ടല്ലോ, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇസ് ഓൾ സെറ്റ് ഫോർ എ മാസീവ് വെഡിങ് റഷ് എന്നാണെന്നറിയോ. August 23rd 377 മാരേജസ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഫോർ ദ ഫസ്റ്റ് സൺഡേ ഓഫ് ദാറ്റ് ഓസ്പീഷ്യസ് മലയാള മാസം ചിങ്ങം. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ ഗുരുവായൂര് ദേവസ്വം ബോർഡ് പറയുന്നത് ഇപ്പം 377 നിൽക്കുന്നു, ചിലപ്പോൾ ഒരു 400 കവിയാൻ സാധ്യതയുണ്ടെന്ന്. 23rd അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെയും ഒരു അഡീഷണൽ 295 വെഡിങ്സ് ആർ ഓൾറെഡി സ്കെഡ്യൂൾഡ് ഫോർ August 30th. ഇത് കേട്ടപ്പോൾ ശരിക്കും ഓർമ്മ വന്നത് നമ്മുടെ ഗ്രഹപ്രവേശം എന്ന ഒരു മലയാള മൂവി ഉണ്ടല്ലോ, ജഗദീഷും രേഖയും കൂടെ അഭിനയിച്ച, ഈ തിരക്കും തിക്കിൻ്റെ ഇടയിലൊക്കെ വധുവിനെ മാറിപ്പോയി കല്യാണം കഴിക്കുന്ന ആ ഒരു സിനിമ എല്ലാവർക്കും ഓർമ്മയാണ്. എങ്ങനെയായിരിക്കും ഈ ലോജിസ്റ്റിക്സ് ഒക്കെ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്? അതും മുഹൂർത്തം തെറ്റാതെ താലികെട്ട് നടക്കുക വേണ്ട.
9: സത്യം, അതിപ്പോൾ നമ്മൾ ആ വിഷുവൻസ് ഒക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ ചിരി വരും അല്ലേ. പക്ഷേ ഈ വെഡിങ് റഷും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ കേട്ടാൽ നാട്ടിലേക്ക് ഒന്ന് പോയി വരാൻ ശരിക്കും തോന്നും. നാട്ടിലേക്ക് പറയുമ്പോൾ ഇപ്പോൾ കേരള എന്ന പേര് കേരളം എന്നായില്ലേ, അതറിഞ്ഞായിരുന്നോ?
8: ഓ, അത് ശരിയാണ്. ഞാൻ
9: August 2026 കഴിഞ്ഞ ആഴ്ച തന്നെ ഇന്ത്യൻ പാർലമെന്റ് കേരള ഓൾട്രേഷൻ ഓഫ് നെയിം ബിൽ പാസ് ചെയ്തപ്പോൾ നമ്മുടെ എല്ലാവരെയും പോലെ ഞാനും ഡെഫിനറ്റ്ലി സന്തോഷിച്ചിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഗുഡ് തിങ് ദാറ്റ് കെയിം ഇൻ. ദിസ് ആക്ച്വലി ഫോളോസ് എ യുനാനിമസ് റെസൊല്യൂഷൻ സെൻറ് ബൈ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ 2024 ടു മാച്ച് ആർ നേറ്റീവ് മലയാളം പ്രൊണൗൺസിയേഷൻ. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ എന്തൊരു പ്രത്യേകം ആനന്ദമില്ലേ അതിൽ?
8: സത്യം, ആബ്സല്യൂട്ട്ലി. ചേച്ചി, അത് പറയുന്നതിനേക്കാളും എനിക്ക് ഒന്ന് കേൾക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഫീല്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ ഓണവും കൂടെയാണല്ലോ, നിറച്ച ആഘോഷങ്ങളാണ്. ഈ സമയത്ത് കേരള ഇൻ ഓഗസ്റ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. സ്നേക്ക് ബോർഡ് റേസസ്, നമ്മുടെ വള്ളംകളി ആഘോഷങ്ങളും കളർഫുൾ സ്ട്രീറ്റ്സ് ഓഫ് പുലിക്കളി, ഗ്രാൻഡ് പ്രൊസഷൻസും പൂക്കളവും പ്രോപ്പർ ഓണം സദ്യയൊക്കെ ആയിട്ട് കേരളം മൊത്തത്തോടെ ഓണാണ്. ഓണം ആക്ച്വലി ബിഗിൻസ് വിത്ത് എ റോയൽ പരേഡ് ഇൻ തൃപ്പൂണിത്തുറ, അതായത് നാളെ. അത് പണ്ട് കാലത്ത് മഹാരാജ ഓഫ് കൊച്ചി ആയിരുന്നു തുടങ്ങി വെച്ചിരുന്നത്. ഇപ്പോൾ അത് ഫീച്ചേഴ്സ് കേരളത്തിലെ ഐക്കോണിക് ഫോക്ക് ആർട്ടും ആനയും ഫ്ലോട്ടും ട്രഡീഷണൽ പെർഫോമൻസും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നാളെ തൃപ്പൂണിത്തുറയിൽ തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആവേശം എന്ന് പറയുന്നത് എല്ലാവരും, മലയാളികളെല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് ആണ്. അത് ഓഗസ്റ്റ് 22-ാം തീയതി പുന്നമടക്കായൽ ആലപ്പുഴയെ വെച്ചിട്ടാണ്. 100-ഓളം വള്ളങ്ങളാണ് ഈ വർഷവും ഇതിൽ വേണ്ടി, എന്താ പറയുക, 100-ഓളം ആളുകൾ തുഴയുന്ന 100-foot ലോങ് സ്നേക്ക് ബോട്ട്സാണ് ഈ വർഷവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ തൃശ്ശൂർ സൈഡിലൊക്കെ പുലിക്കളികളുടെ ഒരു വലിയ ആവേശമായിരിക്കും. അവിടെ ആ ഒരു ഏരിയയിൽ വലിയ പ്രാധാന്യം അതാണ്. ഹൺഡ്രഡ്സ് ഓഫ് പെർഫോമേഴ്സ് വിൽ പെയിൻറ്റ് ദംസെൽവ്സ് എസ് ടൈഗേഴ്സ് ആൻഡ് ഹണ്ടേഴ്സ് ആൻഡ് തൃശ്ശൂർ സ്ട്രീറ്റിലൂടെയൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് നടക്കും. അപ്പോൾ ഇതൊക്കെ ഒരു 100-200 വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. ആൻഡ് ദിസ് ബോഡി ആർട്ട് ലോൺ ടേക്സ് അപ് ടു 8 hours ടു കംപ്ലീറ്റ്. ഞാൻ ട്രിവാൻഡ്രത്തിലാണ് കേട്ടോ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ ആഘോഷം നടന്ന കൂടുതൽ ഈ കനകക്കുന്ന് പാലസിൻ്റെ റോഡുണ്ട്. ആ റോഡ് മുഴുവൻ ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ട് അലങ്കരിച്ച്, പിന്നെ പുത്തിരിക്കണ്ട മൈതാനം, അവിടെ ഒരു ഓണം ഫെയറ്, ചാല മാർക്കറ്റ് സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ റോഡ് മൊത്തം പൂക്കളത്തിന് വേണ്ടി പൂക്കൾ വെക്കുന്ന വെൻഡേഴ്സിനെ കൊണ്ട് നിറഞ്ഞു വെക്കും. വലിയൊരു ആഘോഷം, ഭയങ്കര കളർഫുള്ളാണ്, കാരണം ഓഗസ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ മന്താണ്. ജിജി എവിടെയാണ് നാട്ടിൽ?
9: ഞാൻ ഫ്രം പത്തനംതിട്ട.
8: ഓ, പത്തനംതിട്ടയിൽ ഇതുപോലത്തെ ഓണാഘോഷ വിശേഷങ്ങളൊക്കെ ഉണ്ടോ?
9: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ ചേർച്ചിലാണെങ്കിലും, ഞാനിപ്പം അവിടുത്തെ ഓർത്തഡോക്സ് ചേർച്ചിലാണ് പോകുന്നത്, സോ അവിടെ ഡെഫിനറ്റ്ലി ഓണം അടുപ്പിച്ചാകുമ്പോഴത്തേക്കും ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് ഗാനമേളയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സോ ഐ ഡെഫിനറ്റ്ലി ദാറ്റ്സ് വൺ തിങ് ദാറ്റ് ഐ റിയലി മിസ് ദെയർ.
8: ഇവിടെ വന്നിട്ട് 2.5 വർഷമാണെന്നല്ലേ പറഞ്ഞു. ഇവിടെ എന്താണ് യൂഷ്വലി ഓണത്തിന് പരിപാടി?
9: അതെ, 2.5 years ആയി. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് അധികം പരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഐ വാസ് മേക്കിംഗ് ഫ്രണ്ട്സ് ഇൻ ഗെറ്റിംഗ് ടു നോ പീപ്പിൾ. ഈ വർഷം എന്തായാലും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു നല്ലൊരു ഓണസദ്യയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് ഈ വട്ടം കുറേ ഇവൻറ്റ്സും എനിക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ ദാറ്റ് ഐ എം ലുക്കിംഗ് ഫോർവേർഡ് ടു.
8: അതിനൊരു കുറവും ഇല്ല, നമ്മൾ മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഉണ്ടാകുമല്ലോ ഓണവും വിഷുവും ഒക്കെ. അതുകൊണ്ട് ടൊറോണ്ടോയിൽ ഇഷ്ടം പോലെ ആഘോഷമാണ്. ടൊറോണ്ടോ മലയാളി സമാജത്തിൻ്റെ ഓണം സെലിബ്രേഷൻ ഉണ്ട് September 19th. മൈക്കിൾ പവർ സെൻറ് ജോസഫ് ഹൈസ്കൂൾ എറ്റോബിക്കോയിൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ വളരെ കളർഫുൾ പ്രോഗ്രാംസും സദ്യയും ഒക്കെ ആയിട്ടാണ് അവരുടെ ആഘോഷം. പിന്നെ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ബ്രാംപ്ടൺ, അത് ഇൻ അസോസിയേഷൻ വിത്ത് റൗസിംഗ് റിതം പ്രൗഡ്ലി പ്രസൻസ് എ മൈൽ സ്റ്റോൺ ഇവൻറ്റ്. അവരൊരു മേജർ ഫണ്ട് റേസിംഗ് ഇനിഷ്യേറ്റീവാണ് ഫീച്ചറിംഗ് ദ വേൾഡ് റിനോൺഡ് നന്ദ ഗോവിന്ദം ഭജൻ. സോ ദിസ് ഈസ് ഹാപ്പനിങ് ഓൺ September 19th, 2026 and September 23rd, 2026. So get ready for 2 extraordinary evenings of devotion, music, energy and spiritual harmony with Nanda Govindam Bhajans. 80% tickets are sold out, Anna. So ഇനിയും tickets ബാക്കി ഉണ്ട്. So visit kiliku.ca for more information. Pinna oru exciting event by Ideal Dreams Entertainment and Majja coming up on August 22nd at Grand Canadian Casino Resort Toronto. Idu oru major dance competition aanu featuring some of Canada's top dance team. Pashi idu onnum alla avadathe highlight is going to be ee dance teams ellam perform cheynathu in front of the king of dance himself, aranalle Prabhu Deva, who will be the chief guest and part of the judging panel. So exciting for all the dance enthusiasts and Prabhudeva fans out there. Alle idindeyum tickets are out. Just call the hotline number 905-805-7877 to get your tickets. Tickets Vijayas Jewelleryilum ലഭ്യമാണ്. സോ മറക്കണ്ട, സാക്ഷാൽ പ്രഭുദേവയെ നേരിട്ട് കാണാൻ ഇതിലും നല്ലൊരു അവസരം കിട്ടുമോ? August 22nd at Grand Canadian Casino Resort Toronto. പിന്നെ Toronto, get ready for the biggest celebration of the year. Tamil Fest 2026 is back. Idum, it's going to be an absolute fire. Mark your calendars, August 22nd and 23rd at Birchman Road, Markham. 2 action-packed days on a pure culture, food, community element. Guess what, guys? The absolute highlight in the legendary, world-renowned playback singer Srinivasa taking the live stage. From timeless romantic memories to ആബ്സൊല്യൂട്ട് ചാർട്ട് ടോപ്പിംഗ് ക്ലാസിക്സ് ഗെറ്റ് റെഡി ടു സിംഗ് യുവർ ഹാർട്ട് ഔട്ട്. ഇതും മാത്രമല്ല, വൈബ്രന്റ് കൾച്ചറൽ പെർഫോമൻസും സ്ട്രീറ്റ് ഫുഡും ഒക്കെ ആയിട്ട് കുറേ ഫാമിലി ഫ്രണ്ട്ലി ആക്ടിവിറ്റീസും കിഡ് സോണും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. സോ ബ്രിങ് യർ ഫാമിലി, ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ്, സെലിബ്രേറ്റ് ടുഗദർ ടാമിൽ ഫെസ്റ്റ് 2026. യു ഡെഫിനറ്റ്ലി ഡോണ്ട് വോണ്ട് ടു മിസ് ദിസ്. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു കിംഗ് ഗേമൻ പരിപാടിയാണ് സെപ്റ്റംബർ 27 വിറ്റ്ബിയിലെ കാനഡ ഇവന്റ് സെന്ററിൽ വെച്ച് നടക്കുന്നത്, ദ ഗ്രാൻഡ് സ്റ്റേജ്. റീസെൻ്റ്ലി വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത സോൾ ആൻഡ് ഫയർ മ്യൂസിക്കൽ കോൺസേർട്ടിന് ശേഷം ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് ഇസ് ബ്രിംഗിങ് ദിസ് ഗ്രേറ്റ് എന്റർടൈൻമെന്റ് ഷോ ഫോർ ദ ഒൻടാരിയോ മലയാളീസ്. ദിസ് ഷോ ഫീച്ചേഴ്സ് സം ഓഫ് ദ പ്രോമിനന്റ് ആർട്ടിസ്റ്റ് ഓഫ് മലയാളം സിനിമ, മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, രമേഷ് പിഷാരടി, റംസാൻ, സാനിയ ഇപ്പൻ, അങ്ങനെ ലിസ്റ്റ് നീണ്ടു പോകും. ഫോർ ഷോർ യു ഷുഡൻറ്റ് മിസ് ദിസ്. മറക്കണ്ട, സെപ്റ്റംബർ 27 അറ്റ് കാനഡ ഇവന്റ് സെന്റർ വിറ്റ്ബി. ഏർലി ബേർഡ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ ഗോയിങ് ഓൺ ആണ്. സോ മറക്കാതെ ചെക്ക് ഔട്ട് kiliku.ca ഫോർ ടിക്കറ്റ്സ് ആൻഡ് പ്രൈസിംഗ്.
10: ദിസ് ഇസ് മധുരഗീതം മോർണിംഗ് ഡ്രൈവ് ഓൺ CMR 101.3 FM.

ഇപ്പോൾ കേട്ട സോങ് ഈസ് ഫ്രം ദ മൂവി കൂടെ. ആ സോങ് കേട്ടപ്പോൾ മനസ്സിലൊരു ചെറിയ ചില്ലുണ്ടല്ലേ, മഴയും ഓർമ്മകളും പിന്നെ ഒരു നോസ്റ്റാൾജിയ ഫാക്ടറും. സംടൈംസ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇറ്റ്സ് ജസ്റ്റ് നൈസ് ടു പോസ്, ലിസൺ ആൻഡ് ലെറ്റ് ദോസ് മെമ്മറി

0: hope everything, everybody is okay, and you know, it's we can pray for them.
1: പക്ഷെ നമ്മൾ ഇന്ന് ഇത്രയും നേരം നാട്ടിലെ വിശേഷങ്ങളും സിനിമാ പാട്ടുകളൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഒന്നും കൂടെ ഓർത്തു പോവുകയാണ്. നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ന്യൂസ് വായിക്കുമ്പോൾ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഇമോഷണൽ കണക്ഷനുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ കമ്മ്യൂണിറ്റിയിലും പല ന്യൂസുകളും പല കാര്യങ്ങളും നടക്കുമ്പോഴും കാനഡയുടെ ഭാഗമായതുകൊണ്ട്. ഈ അടുത്തിടെയൊക്കെ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളൊരു ന്യൂസ് ആയിരിക്കും ലോറൻസ് ബിഷ്നോയ് ഗാങ്ങിനെ കുറിച്ചുള്ള ന്യൂസ്. ദേ ആർ ആക്റ്റീവ്ലി റിക്രൂട്ടിംഗ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇൻ കാനഡ ഫോർ എക്സ്ട്രോഷൻ നെറ്റ്വർക്ക്സ്. ആ ഗ്യാങ്ങിൻ്റെ ഒരു ടോപ്പ് ലെഫ്റ്റനൻറ്റ് 2007 ഒരു സ്റ്റുഡൻറ് വിസയിൽ തോംസൺ റിവേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയായിരുന്നു. എന്നിട്ട് അവർ നോർത്ത് അമേരിക്കൻ ഓപ്പറേഷൻസ് കാനഡ സോയിൽ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു ആ ഒരു വ്യക്തി. കോളേജിൽ വെച്ചോ ഫ്രണ്ട്സ് വഴിയോ ഒക്കെ ആയിരിക്കും ഈ ഒരു ട്രാപ്പ് സെറ്റപ്പ് ആക്കുക. ഈസി മണി എന്ന് പറഞ്ഞുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ കുറച്ചൊന്ന് കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല, ഈസി മണി ഇല്ല. കുറച്ച് കഷ്ടപ്പെട്ടും പല പല പാർട്ട് ടൈം ജോലികളും ഒക്കെ ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലരും സ്റ്റുഡൻറ് വിസയിലൊക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള ട്രാപ്പുകളിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം 2024 മാത്രം 13,000 ക്രിമിനൽ ചാർജസ് ആണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് നേരിടേണ്ടി വരുന്നത്.
0: ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ജേണിയാണ് ഓർമ്മ വരുന്നത്. ഞാൻ PR ആയിട്ട് വരുന്നത് 2023. ഞാൻ 21 എൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. PNP ആയതുകൊണ്ട് എനിക്കൊരു 2 years എങ്കിലും എടുത്തു എല്ലാം ഒന്നും ശരിയായി വരാൻ, അല്ലേ? സോ ബട്ട് റൈറ്റ് നൗ ഫോർ മെനി ഹു ഹവ് അറൈവ് റീസെൻ്റ്ലി കുറച്ച് ചേഞ്ചസ് ഇസ് ടഫ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്കൊന്ന് പറയാൻ ഇപ്പോൾ ആഗ്രഹം. മെയിനായിട്ട് 3 changes ആണ്. ക്യാപ്പ് ഓൺ ടെമ്പററി റെസിഡൻസ്. ഫെഡറൽ ഗവൺമെൻറ് ടെമ്പററി റെസിഡൻസിൻ്റെ നമ്പർ 5% താഴെ ആക്കാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റഡി പെർമിറ്റ്സും വർക്ക് പെർമിറ്റ്സും മുന്നത്തേക്കാൾ സ്ട്രിക്റ്റായി ഇപ്പോൾ ക്യാപ് ചെയ്യാൻ അവർ ലോസ് എല്ലാം പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് റൂൾസ്, എലിജിബിലിറ്റി റൂൾസ് മുന്നത്തേക്കാൾ ടൈറ്റൻ ചെയ്തു. പ്രയോറിറ്റി ഇപ്പം ഹെൽത്ത് കെയർ, സ്റ്റെം, ട്രേഡ്സ് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിലും കോഴ്സസിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത്. പബ്ലിക് പ്രൈവറ്റ് കോളേജിലെ ലൈസൻസിങ് പ്രോഗ്രാമിൽ പഠിച്ചവർക്ക് PGW ഇല്ലാതായതും വലിയൊരു സെറ്റ് ബാക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ 3rd കാര്യം സ്പൗസിൽ വർക്ക് പെർമിറ്റ്. മാസ്റ്റേഴ്സ് ഓർ ഡോക്ടേഴ്സ് ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് കൂടുതൽ പ്രിഫറൻസ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതും അവർക്കൊക്കെ മാത്രമേ ഇപ്പം വർക്ക് പെർമിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ എന്നാണ് വായിക്കുന്നതും. സോ കനേഡിയൻ ഉള്ള നമ്മുടെ മലയാളി എല്ലാവരും ഒഫീഷ്യൽ IRCC വെബ്സൈറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യണം. ലീഗൽ പാത്വേസ് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. അത് തന്നെ ആണ് ദി ആക്ച്വൽ ബെസ്റ്റ് ഓപ്ഷൻ ടു ഗോ.
1: എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുറേ സ്ട്രിക്റ്റർ റൂൾസ് വന്നതുകൊണ്ടായിരിക്കാൻ ഇമിഗ്രേഷനും ഇപ്പോൾ കുറേ കുറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് റീസെൻ്റ്ലി കാനഡ റെക്കോർഡഡ് മോർ ദാൻ 3,300 എൻഫോഴ്സ്ഡ് റിമൂവൽ ഓഫ് ഇന്ത്യൻ നാഷണൽസ്, അതും ഫസ്റ്റ് ഹാഫ് ഓഫ് 2026. CBCI ഡേറ്റ പ്രകാരം ഇനിയും ഒരു 7,669 നാഷണൽസ് ആർ ഇൻ ഇറ്റ്സ് റിമൂവൽ ഇൻ പ്രോഗ്രസ്. ഒന്ന് ആലോചിച്ചോക്ക് എത്ര ആളുകളാണ് ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ജിജി പറഞ്ഞ പോലെ IRCC വെബ്സൈറ്റൊക്കെ നോക്കി റൂൾസും PR പാത്വേ ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വരാൻ ശ്രമിക്കുക. എന്തൊക്കെയായാലും കാനഡയിൽ നമ്മളൊക്കെ നന്നായിട്ട് ജീവിക്കുമ്പോഴും എന്നും നമ്മൾ നാട് മിസ് ചെയ്യല്ലേ? ഒരു നിമിഷമെങ്കിലും നാട്ടിലേക്കൊന്ന് തിരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളി പോലും കാണില്ല നമ്മുടെ ഇടയിൽ. പക്ഷേ എന്ത് പറ്റിയാലും നാട്ടിലെ ഓർമ്മകൾ ഇങ്ങനെ നമ്മുടെ ഓരോരോ പാട്ടുകളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ലെറ്റ്സ് ലൈറ്റൺ അപ്പ് ദിസ് മൂഡ് വിത്ത് ആൻ ഓൾഡ് ക്ലാസിക്. പണ്ട് ദൂരദർശൻ മലയാളത്തിൽ മലയാളം തുടങ്ങിയ സമയത്ത് ചിത്രഗീതം എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിലെ ഒരു ഹിറ്റ് സോങ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ ഫാദറൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ടിൻ്റെ ലിസ്റ്റിൽ ഒരെണ്ണം ഹിസ് ഫേവററ്റും കൂടെയാണിത്. 1968 ഇറങ്ങിയ ഹോട്ടൽ ഹൈ റേഞ്ച് എന്ന മൂവിയിൽ നിന്നുള്ള ഒരു പാട്ട്. തിക്രിഷിയും ശാരദാമയും ഒക്കെ അഭിനയിച്ച ഒരു സിനിമാറ്റിക് മാസ്റ്റർ പീസാണ്. കമുകര പുരുഷോത്തമ്മൻ്റെ ശബ്ദം, ജി ദേവരാജൻ മാസ്റ്റർ മ്യൂസിക്, വയലാർ രാമവർമ്മയുടെ വരികൾ കേട്ടാൽ തന്നെ മനസ്സ് നിറഞ്ഞു വരും. സോ ലെറ്റ്സ് ഗോ ബാക്ക് ഇൻ ടൈം വിത്ത് ദിസ് ക്ലാസിക് സോങ് ഓൺ ഓർമ്മച്ചെപ്പ്.
2: ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ നിന്നും മധുരഗീതത്തിന്റെ പഴയ പാട്ടുകൾ സ്നേഹിക്കുന്ന ശ്രോത

0: എന്ത് മനോഹരമായ വരികളായിരുന്നു അല്ലേ ആ പാട്ടിന്. ശരിക്കും ഒരു നോസ്റ്റാൾജിയ തോന്നുന്ന പോലത്തെ ഒരു വരികളും ആ ഒരു മ്യൂസിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും ഇങ്ങനെ ആഘോഷങ്ങൾ ഇങ്ങനെ തിക്കി തിരക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ഓർമ്മകൾ ഇവിടെയും ഒട്ടും കുറവല്ല. വലിയ ഓണാഘോഷങ്ങളൊക്കെയാണ് പല അസോസിയേഷനുകളും പ്ലാൻ ചെയ്തിരിക്കുന്നത്. നന്മ നോർത്തേൺ അമ്പർലാൻഡ് ആൻഡ് ന്യൂ കാസിൽ മലയാളി അസോസിയേഷൻ ഇൻ കുബർഗ്, അവരുടെ ഒരു അപ്കമിംഗ് ഓണം ഇവന്റ് ഓണം ഒപ്പുലൻസ് 2026 ഇസ് ഹാപ്പനിങ് ഓൺ August 29th at Kuburg. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ ഗസ്റ്റ് ബിജു വാരിയർ ആൻഡ് കോളിൻ മഞ്ഞൂരാൻ ഇസ് ജോയിനിങ് അസ്. ഹലോ ബിജു.
1: ഹലോ, ഹൗ ആർ യു ഒമേഗാ?
0: ഐ ആം ഗുഡ്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മധുരഗീതം മോർണിംഗ് ഡ്രൈവ്.
1: താങ്ക് യു സോ മച്ച്. താങ്ക് യു.
0: ഹൗ ആർ യു? പറ, എന്തൊക്കെയുണ്ട് വിശേഷം? കുബർഗില് എങ്ങനെ പോകുന്നു?
1: അപ്പോ എന്റെ പേര് ബിജു വാര്യരാണ്. ഞാൻ നോർത്തേൺ മലയാളി അസോസിയേഷന്റെ കൺവീനറാണ്. സത്യം പറഞ്ഞാല് എല്ലാ ശനിയാഴ്ച 8:30 to 10:30 നമ്മുടെ നാട്ടിലെ ആൽത്തരയിൽ താഴെ ഇരുന്ന് സുഹൃത്തുക്കള് കഥ പറയുന്ന പോലെ മധുരഗീതം ഹാസ് ബീൻ അവർ സപ്പോർട്ട്, അവർ ഫ്രണ്ട് ഫോർ ഇയേഴ്സ്. സോ നന്മയുടെ നോർത്തേൺ മലയാളി അസോസിയേഷൻ, നന്മയുടെ ഫ്രം നന്മ സൈഡ് വി താങ്ക് യു. Thank the founders Vijay and Mridula and a lot of people who are working for Madhurgitam like you, Megha. Thank you so much. Thank you for bringing us on the Independence Day. So wishing everybody who is listening, ellavarkum happy Independence Day.
0: Yes.
1: നന്മ ഒരു പുതുമുഖമാണ്. വി ആർ എ ന്യൂ അസോസിയേഷൻ. കൊച്ച് ഗ്രാമം നോർത്തംബർലൻഡ് കൌണ്ടിയിലെ ചെറിയ രണ്ട് പട്ടണം കോബർഗ് ആൻഡ് പോർട്ട് ഹോപ്പിലെ ഈ 6 months മുമ്പ് തുടങ്ങിയ ഒരു മലയാളി അസോസിയേഷൻ ആണ്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ട് റെഡിയായിട്ട് ഇരിക്കുകയാണ്. August 29 മേഘ പറഞ്ഞ പോലെ ഇതിന്റെ കൂടുതൽ വിശേഷം പറയാൻ എന്റെ സുഹൃത്ത് പിന്നെ നന്മയുടെ കൺവീനർ കോളിൻ മാഞ്ഞൂരാനെ ഞാൻ ഫോൺ കൊടുക്കുകയാണ്.
0: ഹലോ കോളിൻ.
2: Hi Megha, how are you?
0: I am good. Happy Independence Day രണ്ടു പേർക്കും. ബിജു പറഞ്ഞ പോലെ നന്മ 2026 ഈ ഇടയ്ക്കാണ് തുടങ്ങിയ, ഒരു 5-6 months ആയാലെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു പേരില് തന്നെ ഉണ്ട് ദാറ്റ് പൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലേ, റൂട്ടഡ് ഇൻ ദാറ്റ് വാർംത് ഓഫ് കൾച്ചർ ആൻഡ് റെപ്രസെന്റിംഗ് ഗുഡ്നെസ് ഇൻ പ്യൂറസ്റ്റ് ഫോം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനൊരു വിഷൻ എങ്ങനെയാണ് ടു യുണൈറ്റ് ദാറ്റ് മലയാളി ഫാമിലീസ് ലിവിംഗ് ഇൻ നോർത്തംബർലാൻഡ് ആൻഡ് ന്യൂ കാസിൽ?
2: ആദ്യമായി തന്നെ താങ്ക് യു ബിജു വാര്യർ. ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്, ആദ്യമായി തന്നെ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് കോളിൻ സിസ്ലിൻ മാഞ്ഞൂരാൻ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നന്മ എന്താണെന്നും നന്മയുടെ പ്രാധാന്യം എന്താണെന്നും നന്മയും ഓണവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും പറയുവാനായിട്ടാണ്. ഇന്ന് August 15 എല്ലാവർക്കും നന്മയുടെ എല്ലാവിധ സ്വാതന്ത്ര്യ ദിനാശംസകളും നേരുന്നു. നന്മയുടെ പൂർണ്ണ രൂപം നോർത്തംബർലാൻഡ് മലയാളി അസോസിയേഷൻ. അതായത് ഇതിന്റെ പേര് പോലെ തന്നെ പ്രസക്തമാണ് ഇതിൽ നിന്നുള്ള മെസ്സേജും. എല്ലാവരിലേക്കും പരമാവധി നന്മ എത്തിക്കുക എന്നുള്ളതാണ് നന്മയുടെ പരമമായ ലക്ഷ്യം. ഇപ്പോൾ നന്മയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് ഞങ്ങൾ ഇവിടെ നോർത്തംബർലാൻഡ് കൌണ്ടിയിൽ പ്രത്യേകിച്ചും ചെറിയ പട്ടണങ്ങളായ കൂബർഗും പോർട്ട് ഹോപ്പും അതുപോലെ ഇതിന്റെ പ്രാന്ത പ്രദേശങ്ങളായ ചില ഏരിയകളിൽ നിന്ന് ഒരേ മനസ്സുള്ള കുറച്ച് മലയാളികൾ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെ തനതായ സംസ്കാരത്തെയും ഉയർത്തിപ്പിടിക്കുവാനായിട്ടും അത് അന്യം നിന്നു പോകാതെ നമ്മുടെ കേരള സംസ്കാരം നമ്മുടെ ഈ കാനഡ മണ്ണിൽ വളർത്തിയെടുക്കുവാനും വേണ്ടി ഒരുപോലെ തീരുമാനിച്ച് ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് നോർത്തംബർലാൻഡ് മലയാളി അസോസിയേഷൻ അഥവാ നന്മ. ഇതിന്റെ ഭാഗമായിട്ട് 2-3 months മുമ്പ് ഞങ്ങൾ കുറച്ച് പ്രോഗ്രാമുകൾ നടത്തുകയുണ്ടായി. അത് വളരെയധികം സ്വാഗതാർഹവും വളരെയധികം വിജയവുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം ഓണം ഞങ്ങൾ വളരെ വിപുലമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നന്മ ഓണപ്പൂക്കള മത്സരം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരുവാതിര കളി, പലവിധ ഓണ പരിപാടികൾ, പഞ്ചരി മേളം, ടഗ് ഓഫ് വാർ അഥവാ വടംവലി മത്സരം, അതുപോലെ മലയാളികളുടെ ഇടയിൽ മാവേലി തമ്പുരാൻ വന്ന് എന്താണ് ഓണമെന്നും എന്താണ് മലയാള ഭാഷ എന്നും എന്താണ് കേരളത്തിന്റെ പഴയ സംസ്കാരം, മാവേലി തമ്പുരാൻ ഉണ്ടായിരുന്ന സമയത്തുള്ള ഏറ്റവും സമ്പൽ സമൃദ്ധമായ സംസ്കാരവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിനും അത് കാനഡയിൽ കൊണ്ടുവരുന്നതിനും നമ്മുടെ വരും തലമുറയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുവാനുമായിട്ടും നന്മ ഇവിടെ സന്നദ്ധമാണ്. ഇവിടെ ഒരുപാട് പ്രൊഫഷണൽസ്, ഇന്റലിജന്റ് പ്രൊഫഷണൽസ് എത്തിയിട്ടുണ്ട്. അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടി നന്മ ഒരുപാട് പ്രോഗ്രാമുകൾ സന്നദ്ധമായി പ്രോഗ്രാമുകൾ നടത്തുവാനായിട്ട് സന്നദ്ധമാണ്. എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യദിനത്തിൽ സർവേശ്വരൻ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതിൽ ചേർന്ന് നന്മയുമായി ചേർന്ന് നിൽക്കുന്നവർക്കും സർവേശ്വരൻ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാശംസകളും മുൻകൂട്ടി ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
0: താങ്ക് യു കോലൻ. എത്ര ഫാമിലീസ് ഉണ്ട് ഇപ്പം അവിടെ കൊബർഗ് ആൻഡ് ആ ഒരു ഏരിയയിൽ?
1: സോ ഇറ്റ് ഈസ് സ്റ്റിൽ കൗണ്ടിങ്. പുതിയ അസോസിയേഷൻ ആയ കാരണം വെൻ വി സ്റ്റാർട്ടഡ് ഇപ്പോ വി സ്റ്റാർട്ടഡ് വിത്ത് ഓൺലി 10 ഫാമിലീസ്. അപ്പൊ ഇപ്പൊ കൂടി കൂടി കൂടി ഇപ്പൊ വി ആർ ഓൾമോസ്റ്റ് 125 പീപ്പിൾ. ഇപ്പോ ഫാമിലീസ് എന്ന് പറഞ്ഞ ഒരു മേ ബി അറൌണ്ട് 40-45 ഫാമിലീസ് ബിറ്റ്വീൻ കോബർഗ്, പോർട്ട് ഹോപ്പ് ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ്, നോർത്തംബർലാൻഡ് കൗണ്ടി. നോർത്തംബർലാൻഡ് കൗണ്ടി കേൾക്കുന്നവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഇറ്റ്സ് അറൌണ്ട് 50 kilometers ഈസ്റ്റ് ഓഫ് ഓഷുവ.
0: ദുറം റീജിയന്റെ പുറത്താണ് അല്ലേ?
2: അതെ, ദുറം റീജിയന്റെ പുറത്താണ്. അത് ന്യൂ കാസിൽ കഴിഞ്ഞിട്ട് ന്യൂട്ടൺവില്ല് കഴിഞ്ഞിട്ട് പോർട്ട് ഹോപ്പ്, കൂബർഗ്.
0: അപ്പൊ ഇതിന്റെ ബീച്ച് ഏരിയയാണ് പോർട്ട് ഹോപ്പും കൂബർഗ് ഒക്കെ.
2: അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു പട്ടണം എന്ന് പറയുന്നത് കൂബർഗ് ആണ്. പീറ്റർ ബ്രോയും ഓഷവും 50 kilometers ഫാർ ആണ്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് കൂബർഗ് ആൻഡ് പോർട്ട് ഹോപ്പ് ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ജോലി അന്വേഷിച്ചൊക്കെ വർക്ക് പെർമിറ്റിലുള്ളവരുണ്ട്. ഞാൻ 2020 വന്നതാണ് ഇവിടെ പോർട്ട് ഹോപ്പിൽ. അന്ന് വളരെ കുറച്ച് മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുതിയ വർക്ക് പെർമിറ്റും PR ഒക്കെ ആയിട്ട് ഇവിടെ ആളുകൾ സെറ്റിലായി വരുന്നുണ്ട്. വിത്തിൻ 10 years ഇറ്റ് വിൽ ബി എ ഗുഡ് പ്ലേസ്, വെരി ഡെവലപ്ഡ് പ്ലേസ്.
0: എനിക്ക് തോന്നുന്നു മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഒരു കുഞ്ഞു കേരളം നമുക്ക് സെറ്റപ്പ് ആക്കാൻ സാധിക്കും. ഇപ്പൊ കുബോഗും പോർട്ട് ഹോപ്പിലൊക്കെ ഇപ്പൊ 10 പേരുണ്ടായിരുന്നു, ഇപ്പൊ 120 പേരായി എന്ന് പറഞ്ഞില്ലേ ഫാമിലീസ്. ഓണം, ഓണത്തിന്റെ പരിപാടികളും വിശേഷങ്ങളും ഒക്കെ കോളിൻ നമുക്ക് പറഞ്ഞു. വടംവലിയും സദ്യയും പഞ്ചാരി മേളും ഒക്കെ ഉണ്ടെന്ന്. ഓണമല്ലാതെ എന്താണ്, വാട്ട് ആർ സം ഓഫ് ദി അതർ ഗോൾസ് ഫോർ നന്മ?
1: ബേസിക്കലി വാട്ട് കോളിൻ സെഡ്, ഇവിടെ കുറെ യങ് പ്രൊഫഷണൽസ് ഉണ്ട്. ഇവിടെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, വ്യത്യസ്തമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാരണം, ഹെൽത്ത് കെയർ ഫോർ എക്സാമ്പിൾ, GTL ഒക്കെ കുറച്ച് സാച്ചുറേഷൻ ഉള്ള കാരണം ലോട്ട് ഓഫ് യങ് പ്രൊഫഷണൽസ് ആർ കമ്മിങ് ഔട്ട്സൈഡ് GTA ആൻഡ് സ്പെഷ്യലി ഇൻ ദിസ് ഏരിയ, പീറ്റർബ്രോ ആൻഡ് നോർത്തംബർലാൻഡ്. അപ്പോൾ ഇവിടെ കുറെ ബ്രൈറ്റ് മൈൻഡ്സ് ഉണ്ട്, യങ് പ്രൊഫഷണൽസ് ഉണ്ട്. People who are waiting for PR and who are on work permit and don't know what the future lies ahead. Appo nammade oru goal or main goal is to assimilate nammade young minds inde endana problems, avade avashyangal endana nu kandupidichittu we will try to find a platform where they can find solutions. Adana appo nanma nu uddeshikkunnathu nammade santoshalla, nammal sadhya undu. Maybe we are all settled down here, but then there are a lot of people who are not yet. Appo nammada sandosham illande mattullavarude sandosham enginiyana endanu aa sandosham nu kandu manasilaki adinu vendi pravarthikkanaanu nanmayude. And because we are 5000 strong on Instagram within maybe less than 2 months, we are very hopeful because that's the new platform for Gen Z. So we know that we have a platform that will attract, or we can communicate directly with the Gen Z population in Canada, and therefore we find this as a brilliant opportunity and a platform to discuss such things that really appeal to them.
0: ദാറ്റ്സ് ഗുഡ്. നിങ്ങൾ ന്യൂ ജെൻ ആൾക്കാർക്കും വരുന്ന പുതിയ ആൾക്കാർക്കും വേണ്ടി ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. ദാറ്റ്സ് എ ഗ്രേറ്റ് മൂവ്. എനിക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നിയത് ഈ ഓണം നിങ്ങളുടെ ഇവന്റിന്റെ പേരാണ്, ഓണം ഓപ്യുലൻസ് 2026. സാധാരണ എല്ലാവരും എന്താ പറയാ, പൊന്നോണപ്പുലരി, ആരവം, അങ്ങനെയൊക്കെ ഉള്ള ഒരു തനി നാടൻ പേരുകളൊക്കെയാണ് വരുന്നത്. എന്താണ് ഈ ഒരു വെറൈറ്റി പേര്?
1: Gen Z
0: crowd in Wendy.
1: See, basically if you visit our Instagram page, you'll find videos and you know what we are posting is typically from that crowd. ബേസിക്കലി ദ ഹാൻഡിൽ ചെയ്യുന്നതും യങ് പീപ്പിൾ ആണ്. വി ആർ ഓൺലി ദയർ ടു ഗൈഡ് ആൻഡ് കോർഡിനേറ്റ് ആൻഡ് ആക്ച്വലി ഗെറ്റ് സം സ്പോൺസേഴ്സ്. ബട്ട് ഇതിന്റെ ബ്രെയിൻ ബിഹൈൻഡ് ഓൾ ദിസ് ആർ യങ് മൈൻഡ്സ്. സോ
2: അവരൊരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ആഗ്രഹം അത് തന്നെയാണ്, അവരെ എല്ലാം ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ട് അവരുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തി അവരെ മാക്സിമം റെഫർ ചെയ്ത് അവരുടെ ഉന്നതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് മലയാളികൾ ഇവിടുത്തെ കാനഡയുടെ ഓപ്പർച്യൂണിറ്റി കാണാതെ ദേ ആർ എൻഡഡ് അപ്പ് വിത്ത് എ സ്മോൾ ജോബ്. വി ഡോണ്ട് വാണ്ട് ദാറ്റ്. അത്രയാണ് നന്മയുടെ ഒരു നന്മയുടെ ലക്ഷ്യം.
0: Sounds like a fantastic event. Appo onam highlights already Colin parnu. For those who want to join illengi idine kurichu koodal arayanengil visit your Instagram page, right?
1: Yes adana ipo jan website onum padilla website onum pora Insta. Come follow us and let's rock.
0: Nanma Malayali Association ennano Insta handle la pera
1: nanma canada nanma.ca
0: nanma.ca. അപ്പൊ എന്താണ് നമ്മുടെ മധുരഗീതം ലിസണേഴ്സിനോട് പറയാനുള്ളത്?
2: മധുരഗീതം ലിസണേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ള, ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ട്യൂൺ ചെയ്യുക, അതുപോലെ തന്നെ മധുരഗീതത്തിലെ കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുക, കൂടുതൽ പ്രോഗ്രാമുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടി മധുരഗീതത്തിനോട് ഞങ്ങൾ ഇത് ആഗ്രഹിക്കുകയാണ്.
1: ബേസിക്കലി മധുരഗീതം ഇസ് എ ബിഗ് സപ്പോർട്ട് ഫോർ ദി എൻറ്റയർ മലയാളി കമ്മ്യൂണിറ്റി. ചില എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ്. സോ മധുരഗീതം ഹാസ് നമ്മൾ ചേർത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട്. സോ എല്ലാവരോടും കേൾക്കുന്നവരോട് ഹാപ്പി ഓണം, ഓണാശംസകൾ. ആൻഡ് Everyone is welcome to Northumberland.
2: അതെ, അതുപോലെ തന്നെ നോർത്തംബർലാൻഡ് ഓണം പ്രോഗ്രാംസിനും ഇനിയുള്ള പ്രോഗ്രാംസിനും നിങ്ങൾ എല്ലാവരും നന്മയോടൊപ്പം വേണം. അതോടൊപ്പം തന്നെ മധുരഗീതത്തിന്റെ സപ്പോർട്ടും കൂടി ഞങ്ങൾക്കും മറ്റുള്ളവർക്കും അവരുടെ ഫോളോവേഴ്സ് കൂടുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു.
0: Thank you so much, Biju and Colin. It was a pleasure speaking with you today. Nanmayke oru fantastic Onam celebration August 29th. Aashamsikkunnu, all the very best. And look forward to seeing the community grow and support the community as well. Thank you once again for joining us. Have a good weekend.
1: Thank you, Megha.

0: കാനഡാസ് ഫസ്റ്റ് മലയാളം എഫ് എം, മലയാളം എഫ് എം മധുരഗീതം.
1: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിൻ.
2: എന്താ പറഞ്ഞേ?
1: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
2: സ്വപ്നത്തിലായിരിക്കും.
1: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd anniversary ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോൾ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
2: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
1: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
3: വിജയാസ് ജ്വല്ലറി, 3341 Markham Road, unit 127B, 416-900-4599. Vijayas, your trusted gold store.
4: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസസ് ആഗയിലെ മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോഡ് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
3: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. കർപ്പകം ഗ്രോസറീസ്.
4: സൗത്ത് ഇന്ത്യൻ ഫുഡ്, അത് ടേസ്റ്റ് മാത്രമല്ല, ഇമോഷൻ കൂടിയാണ്. ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എങ്കിൽ സിംപ്ലി സൗത്തിലേക്ക് വരൂ. ക്രിസ്പി ദോശസ്, ഫ്ലേവർഫുൾ കറീസ്, അരോമാറ്റിക് ബിരിയാണീസ്, യെസ്, എവറി ബൈറ്റ് ടേക്സ് യു ക്ലോസർ ടു ഹോം. വിത്ത് ലൊക്കേഷൻസ് ഇൻ ഓഷവ ആൻഡ് മിസിസാഗ, സിംപ്ലി സൗത്ത് ഇസ് ദ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ ഫാമിലി ഡൈനേഴ്സ്, വീക്കെൻഡ് ക്രേവിംഗ്സ് ആൻഡ് സ്പെഷ്യൽ മൊമെന്റ്സ്. സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ എവിടെ പോകും? സിംപ്ലി സൗത്ത്. Taste the tradition.
5: Looking for the best dental care in Oshawa? Engil Dr. Sajan, Dr. Rimya ennivarude nedrathathilulla Clear Smile Dental Clinic ilekku varu. Root canal mudal Invisalign vare, koodathe same day emergency appointments. Ningalude ella dental aavashyangalum ini oru clinicil. Using cutting edge dental technology, they ensure comfort, precision and stress free experience for every patient. Clear Smile Dental, conveniently located with plenty of parking. Ask about their 0% interest financing options for major treatments. Call Clear Smile Dental today at 905-448-2500. That's 905-448-2500. Clear Smile Dental. Your smile, our priority.
6: ഓഗസ്റ്റ് 15-16 തീയതികളിൽ നമ്മുടെ സ്വന്തം മലയാളി സംരംഭകർ തങ്ങളുടെ ഓൺലൈൻ ഷോപ്പിലെ ഓണ തുണിത്തരങ്ങളും ഇമിറ്റേഷൻ ജ്വല്ലറികൾ ഒരു ഇൻഡോർ ഫിസിക്കൽ മാർക്കറ്റ് പ്ലേസിൽ ടൊറോണ്ടോയിൽ നിങ്ങൾക്കായി അണിനിരത്തുന്നു. ഇത് വസ്ത്രങ്ങൾ നേരിട്ട് കണ്ടുവാങ്ങാൻ പറ്റിയൊരു അവസരം കൂടിയാണ്. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോൺടാക്ട് 3652759728. ആൻഡ് അങ്ങനെ ഓണസമയമായി, അപ്പോൾ തിയേറ്ററുകളിലും ഓണം റിലീസസ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സിനിമ കാണാനും ആ ഒരു ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവി ഇപ്പോൾ തിയേറ്ററിൽ സൈലൻ്റ് ആയിട്ട് വന്നാലും വലിയ ഹൈപ്പൊന്നും ഒക്കെയാണ് വലിയ ഹൈപ്പൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം മേജർ അനൗൺസ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇൻസ്റ്റാ റീൽസിൽ മുഴുവനും ഈ മൂവിയിലെ സോങ്ങും കോമഡി സീൻസും ഒക്കെ ഇങ്ങനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സോ ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനർ റൊമാൻറ്റിക് കോമഡിയാണ്, സ്റ്റാറിംഗ് നിവിൻ പോളി ആൻഡ് മമിത ബൈജു. സോ ദിസ് ഇസ് ഗോണ ഗെറ്റ് റിലീസ്ഡ് ഓൺ August 21st. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പൃഥ്വിരാജിൻ്റെ ഖലീഫ August 20 റിലീസ് ചെയ്യുന്നു. ദിസ് ഇസ് ഓൾസോ ഒരു സ്റ്റൈലിഷ് എന്തൊരു ആക്ഷൻ മൂവിയാണ്. മോഹൻലാൽ ക്യാമിയോ ആയിട്ടും എത്തുന്നുണ്ട്. സോ അതിനും എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഐ ആം ഗെയിം എന്ന ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലർ ദുൽഖർ സൽമാൻ്റെ, ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. ഇത് September 3 റിലീസ് ചെയ്യുന്നു. പിന്നെ ഗീതു മോഹൻദാസിൻ്റെ Toxic, a fairy tale for grown-ups. That's also an upcoming or a multilingual action drama. Nayanthara okay abhinayikkunnundu, but primarily idu film star cheyyunnathu Yash aanu. It's a Kannada English bilingual. It features a pan Indian cast and will be dubbed and released in Malayalam. ഇത് റിലീസ് ചെയ്യുന്നത് August 26. അപ്പം ഈ വർഷം കുറേ ഓണം റിലീസസ് ഉണ്ട്. ഇപ്പം ഇനി ഓണം ട്രോഫി ആർക്ക് കിട്ടുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ജയ്ജി, എങ്ങനെയാണ്, പുതിയ സിനിമകളൊക്കെ കാണാറുണ്ടോ?
7: അവസരം കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി കാണാറുണ്ട് കുറച്ച്. പക്ഷേ റീസെൻ്റായിട്ടൊന്നും ഞാൻ കണ്ടില്ല. റീസെൻ്റായിട്ട് ഞാൻ കണ്ട ഒരു മൂവിയാണ് പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഇത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ബിക്കോസ് ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. പക്ഷേ ഒരു അഡൾട്ടായി കഴിഞ്ഞ് നമ്മൾ ആ സിനിമ കാണുമ്പോൾ that movie has a lot of deep message. Appo adile thanne Will Smith parayunnunde, never let anyone tell you you കെൻ നോട്ട് ഡു സംതിങ്. എന്തൊക്കെ ക്രൈസിസ് വന്നാലും തകർന്നു പോകാതെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് വിജയം. So that was a beautiful, beautiful message that I thought.
6: എനിക്ക് തോന്നുന്നു ദാറ്റ്സ് സച്ച് എ ഗ്രേറ്റ് മെസ്സേജ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ, ഇപ്പോഴത്തെ ഒരു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജാണ് അല്ലേ?
7: യാ, ടോട്ടലി ടോട്ടലി. പിന്നെ വേറൊരു കാര്യം, ഐ എം ഈഗർലി വെയിറ്റിംഗ് ടു വാച്ച് നമ്മുടെ ഹാരി പോട്ടർ.
6: ഹാരി പോട്ടർ സീരീസ്. വി ഓൾ ഗ്രൂ അപ്പ് വാച്ചിങ് ഹാരി പോട്ടർ എന്നാണ് പറയുന്നത്.
7: ഓഫ് കോഴ്സ്. അപ്പോൾ കെൻ യു ബിലീവ് ഇതിപ്പോൾ 25 വർഷമായിട്ടുണ്ട് ഓൾ ഹാരി പോട്ടർ സീരീസ് ഇറങ്ങിയിട്ട് അല്ലേ? സോ 25th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ 8 ഹാരി പോട്ടർ മൂവീസ് August 27th മുതൽ September 3rd വരെ ചില തിയേറ്റേഴ്സിൽ വീണ്ടും റിലീസ് ചെയ്യുന്നു. ഏതൊക്കെ തിയേറ്റേഴ്സ് ആണെന്ന് അവർ കുറച്ചും കൂടി അതിൻ്റെ ഡേറ്റ്സ് അടുക്കുമ്പോഴത്തേക്കായിരിക്കും പറയുന്നത്. ഹാരി പോട്ടർ ആൻഡ് സോസറസ് സ്റ്റോണിൻ്റെ 10 മിനിറ്റിൻ്റെ എക്സ്ക്ലൂസീവ് ബിഹൈൻഡ് ദി സീൻസ് ഫുട്ടേജ് വരെ കൂടി ഉണ്ടാകും. സോ ദാറ്റ്സ് ഡെഫിനറ്റ്ലി സംതിങ് വെരി എക്സൈറ്റിംഗ്. പിന്നെ അതുമാത്രമല്ല, ടൊറോണ്ടോയിൽ 1200 ഡ്രോൺസ് വെച്ച് നടത്തുന്ന ഹാരി പോട്ടർ ഡ്രോൺ ഷോയുമുണ്ട്. അപ്പോൾ ഗ്ലോയിങ് ക്യാരക്ടേഴ്സും സിമ്പിൾസും ഒക്കെ ആ സ്കൈ മുഴുവൻ ഒരു മാജിക് തന്നെയായിരിക്കും.
6: വോ, പ്രീറ്റി മാജിക്കൽ, റൈറ്റ്?
7: Of course, of course.
6: ഞാൻ ഈ അടുത്തിടെ ടിം ഹോട്ടൻസിൽ പോയപ്പോഴും ഐ കെയിം അക്രോസ് സം ഹാരി പോട്ടർ ഇൻസ്പയർഡ് ഡോണറ്റ്സ്. ഡോണറ്റ്സ് പല ഷേപ്പിലുള്ള ഡോണറ്റ്സും കളർഫുൾ ഡോണറ്റ്സും ആൻഡ് ഈ സ്റ്റേറിംഗ് വാൻസ് പോലും മാജിക്കൽ സ്റ്റേറിംഗ് വാൻഡായിരുന്നു. ഇങ്ങനെ സ്റ്റേർ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് ജസ്റ്റ് ലൈക്ക് ഡിസോൾവ്സ് ഇൻ യുവർ കോഫി. അങ്ങനത്തെ വാൻഡൊക്കെ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ സിനിമ എന്നത് പറയുന്നത് ഒരു ഇമോഷനാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു റീ റിലീസൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്ന ബിജു മേനോൻ സ്റ്റാർ ചെയ്യുന്ന അവറാച്ചൻ ആൻഡ് സൺസ് എന്ന മൂവിയിലെ ചുരുൾ മുടി ചുരുളോ എന്ന സോങ് നമുക്കൊന്ന് കേട്ടാലോ? കാരണം പുതിയ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഒരു പുതിയ സിനിമയിലെ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദാറ്റ് ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: 2026 കോമൺവെൽത്ത് ഗെയിംസ് ഇപ്പോഴാണ് ഗ്ലാസ്കോയിൽ കംപ്ലീറ്റ് ആയത്. എന്തൊരു ആവേശമായിരുന്നു ആ ഗെയിംസ്. നമ്മുടെ ഇന്ത്യയിലെ അഭിമാനത്താക്കി 5 ഇന്ത്യൻ വുമൻ ബോക്സേഴ്സിനാണ് ഗോൾഡ് മെഡൽസ് വാരിക്കൂട്ടിയത്. അതും ഡിഫറെൻറ്റ് വെയ്റ്റ് കാറ്റഗറിയിൽ നിന്നായി. ഈ 5 ചാമ്പ്യൻസും കൂടി ചേർന്നപ്പോൾ ഇന്ത്യ ഹാഡ് ഇറ്റ്സ് ബെസ്റ്റ് എവർ ബോക്സിംഗ് പെർഫോമൻസ് അറ്റ് ദ കോമൺവെൽത്ത് ഗെയിംസ് വിത്ത് എ റെക്കോർഡ് 7 ഗോൾഡ് മെഡൽസ് ഇൻ ടോട്ടൽ. ബോക്സിങ്ങിൽ ഈ ഗേൾസിൻ്റെ ഒക്കെ ഒരു പഞ്ച് എന്തൊരു പവറാണല്ലേ.
1: അടിപൊളി. അപ്പോൾ ദാറ്റ്സ് ഡെഫിനറ്റ്ലി എ പ്രൗഡ് മൂമെൻറ്റ്. സ്പീക്കിംഗ് ഓഫ് ഇൻസ്പയറിംഗ് അച്ചീവ്മെൻറ്റ്സ്, ഞാനൊരു കാര്യം പറയട്ടെ. ടൊറോണ്ടോ വെസ്റ്റ് എൻഡിൽ ഇപ്പോൾ ഒരു മാസീവ് മൈൽ സ്റ്റോൺ നടന്നിരിക്കുകയാണ്. ഇറ്റോബിക്കോ ദ ക്വീൻസ് വേയിൽ ഓപ്പൺ ചെയ്ത റെയ്ന കോണ്ടോസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ റെയ്ന മീൻസ് ക്വീൻ ഇൻ സ്പാനിഷ് ആൻഡ് ഇറ്റ്സ് Canada's very first condominium built and designed completely by an all-women team. Onnu alichoke from the developer and architects to engineers and project managers. Absolutely ellarum adile women involved aanu idile. Appo ഇതിന് ഇവർ ഡിസൈൻ ചെയ്തപ്പോൾ സിമ്പിൾ മാത്രമല്ല, പ്രാക്ടിക്കൽ എവറി ഡേ നീഡ്സും പ്രയോറിറ്റി കൊടുത്താണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഹൈലൈറ്റ്സ് ഞാനിപ്പോൾ പറയാം. മൾട്ടി ജനറേഷണൽ ലിവിംഗ് ലേ ഔട്ട് ആണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫോർ ഗ്രാൻഡ് പേരൻസ്, പേരൻസ് ആൻഡ് പിള്ളേർക്കെല്ലാം ഒരുമിച്ച് കംഫർട്ടബിളായി ജീവിക്കാൻ പറ്റിയ ഒരു ലേ ഔട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു സ്റ്റോറേജ് റൂം ഉണ്ട്. എന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി കോൾഡ് എ സ്ട്രോളർ സ്റ്റോറേജ് റൂം. അപ്പോൾ ഒരു എല്ലാ ഫ്ലോറിലും ഇൻഫാക്ട് ഈ കിഡ്സ് സ്ട്രോളർ വെക്കാൻ പ്രത്യേക സ്റ്റോറേജ് സ്പേസസ് അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വേറൊരു എക്സൈറ്റിംഗ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യോഗ സ്റ്റുഡിയോയിൽ വിത്ത് എ കിഡ്സ് വിൻഡോ. അപ്പോൾ യോഗ സ്റ്റുഡിയോയിൽ പേരൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ആ കിഡ്സ് പ്ലേ റൂമിൽ ഇവർക്ക് ഈ ഒരു വിഷ്വൽ വിൻഡോ അല്ലെങ്കിൽ ഒരു ബബിൾ ഉണ്ട്. അപ്പോൾ പേരൻസ് പീസ് ഓഫ് മൈൻഡിലൂടെ തന്നെ വർക്ക്ഔട്ടും ചെയ്യാം, അറ്റ് ദ സെയിം ടൈം ദേ കൻ ഹാവ് ആൻഡ് ലുക്ക് അറ്റ് ദിയർ കിഡ്സ് ആൻഡ് കീപ് എൻ ഐ ഓൺ ദം. അപ്പോൾ ദിസ് ഈസ് സച്ച് എ തോട്ട്ഫുൾ അപ്രോച്ച് അല്ലേ ടു റിയൽ എസ്റ്റേറ്റ് ഡിസൈൻ. ഈ ഫോർ ദ വുമൻ ബൈ ദ വുമൻ എന്നൊക്കെ പറയുന്ന പോലെ ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഒരു ഇൻസ്പിറേഷൻ ടു ദ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി.
0: Absolutely, ജിജി, എന്തോരം ഒരു തോട്ട് ഹാസ് ഗോൺ ബിഹൈൻഡ് ഇങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. എന്നാലും ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായി ഇതുപോലെ ചില ഇൻസ്പയറിംഗ് സ്റ്റോറീസും വിജയഗാഥകളും ഒക്കെ കേൾക്കുന്നത് ഒരു പ്രത്യേക രസമാണ്. പക്ഷേ ഈ മാത്രം പോസിറ്റീവ് വൈസുമായി നമുക്കിന്ന് മ്യൂസിക്കിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ മ്യൂസിക് വിത്തൗട്ട് ബോർഡേഴ്സ് സെഗ്മെൻറ്റിൽ ലാംഗ്വേജ് ബാരിയറൊന്നും ഇല്ലാതെ നല്ല ഒരു തുലു സോങ് ആണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഡ്രിഫ്റ്റ് ഇൻ ടു ദാറ്റ് സോൾഫുൾ റിതം. ഈ ഒരു തുലു Feel Good song is sung by Arvind Venugopal. Do let us know if you like this song. You can DM us or text us on 416-593-0055. Hope you enjoy this.
2: Music without borders, only on Madhura Geetam.

0: Bring the soul one vibe at a time. Madhura Geetam 101.3 FM.
1: വീട് വാങ്ങുമ്പോൾ റിയൽറ്ററിനെ പോലെ തന്നെ പ്രധാനമാണ് നല്ലൊരു മോർഗേജ് ഏജന്റും.
2: മികച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനായി ലെൻഡേഴ്സുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാകണം നമ്മുടെ മോർഗേജ് ഏജന്റ്.
1: ഈ രംഗത്ത് 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മോർഗേജ് ഗ്രൂപ്പിലെ പ്രദീപ് മേനോൻ ഉള്ളപ്പോൾ മറ്റൊരാളെ എന്തിനു തേടണം?
2: റെസിഡൻഷ്യൽ ഓർ കമേഴ്ഷ്യൽ, റീഫൈനാൻസ് ഓർ റിന്യൂവൽസ്, ഡെറ്റ് കൺസോളിഡേഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റ്സ്, കോൺടാക്ട് പ്രദീപ് 416-797-7995 ഓർ ഇമെയിൽ pradeep.menon@mortgagegroup.com.
3: നിങ്ങളുടെ വീടിന്റെ ചൂട് ആറ്റിക്കിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടോ? അതുകൊണ്ട് എനർജി ബിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഇത് തന്നെയാണ് മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ല സമയം. ഓണ്ടാരിയോ ഹോം റിനോവേഷൻ സേവിംഗ്സ് പ്രോഗ്രാം വഴി ഓണ്ടാരിയോ ഹോം ഓണേഴ്സിന് ആറ്റിക് ഇൻസുലേഷൻ ചെയ്യാൻ അപ് ടു $1,500 വരെ ഗവൺമെന്റ് റിബേറ്റ് ലഭിക്കാം. അറ്റാച്ച്ഡ് ഗരാജ് ഉള്ള പ്രൈമറി റെസിഡൻസ് ആണ് നിങ്ങൾക്കെങ്കിൽ തികച്ചും ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. 1989 മുതൽ ഓണ്ടാരിയോയിലെ നിരവധി കുടുംബങ്ങൾക്ക് കൂടുതൽ കംഫർട്ട്, കൂടുതൽ എനർജി സേവിംഗ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന വിശ്വസനീയമായ പേരാണ് മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ. ലിമിറ്റഡ് ടൈം റിബേറ്റ്, നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ വിളിക്കൂ 416-617-5597. മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ, നിങ്ങളുടെ വീടിന് കൂടുതൽ ചൂടും നിങ്ങളുടെ പോക്കറ്റിന് കൂടുതൽ ലാഭവും.
4: Menon Law Professional Corporation.
5: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
4: Barrister, Solicitor, Notary Public. Lata Menon. Real Estate.
5: Family Law.
4: Wills and Estates.
5: Civil Litigation.
4: Immigration Law.
5: Bylaw Matters.
4: Criminal Matter.
5: And Personal Injury.
4: Call 905-956-0747. Menon Law Professional Corporation.
6: നിങ്ങളുടെ ഡ്രീം കാർ ഇനി മിസിസാഗയിൽ നിന്നും സ്വന്തമാക്കാം. മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ, 225 Dundas Street, ഈസ്റ്റ്. ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിന്റെ ഗ്ലോബൽ ഡീലർഷിപ്പ്. ബഡ്ജറ്റ് കാർസ് മുതൽ ലക്ഷറി, സ്പോർട്സ്, അമേരിക്കൻ മസിൽ വരെ. ഓരോ പർച്ചേസിനും ഫ്രീ ഡാഷ് കാം, 6 മന്ത് പവർ ട്രെയിൻ വാറന്റി, ഒപ്പം ഫുൾ ടാങ്ക് ഗ്യാസ്. കൂടാതെ സെലക്ടഡ് പ്രീ ഓൺ കാർസിന് ലോ കോസ്റ്റ് ലീസിംഗ് ഓപ്ഷൻ. തീർന്നില്ല, $100 ഗ്യാസ് കാർഡ് വിത്ത് എവറി ഇൻ സ്റ്റോക്ക് പർച്ചേസ്. നോ മോർ വെയിറ്റിംഗ്. വിസിറ്റ് മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ. പ്രീമിയം കാർസ്, റിയൽ വാല്യൂ, ഓൾ അണ്ടർ വൺ റൂഫ്. മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ, 905-866-4000.
7: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെ പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
8: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റുമോ അമ്മേ?
9: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങള് ഡോക്ടർ ബോബി ചാണ്ടി അങ്ങളുടെ ക്യാൻ സ്മൈൽ ഡെന്റലിൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയർ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ പുഞ്ചിരിക്കും.
10: With 20 years of legacy, Dr. Bobby Chandy's Can Smile Dental, Unit 206-3033. Panston, don't miss this saga. 905-949-5656. Dr. Bobby Chandy's Can Smile Dental.
11: നിങ്ങളുടെ സ്വപ്ന വീട്ടിൽ നിന്നും സ്വപ്ന ജീവിത ശൈലിയിൽ നിന്നും നിങ്ങൾ എത്ര ദൂരത്താണ്? പ്രിയപ്പെട്ട സ്ഥലം, മക്കൾ ഓടിക്കളിച്ചും പഠിച്ചും വളരേണ്ടതുമായ ആ സ്ഥലത്ത് നിന്ന് ഒരുപാട് അകലത്താണോ നിങ്ങൾ? എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്കായി തിരഞ്ഞെടുക്കുന്നതിന് എന്തുകൊണ്ടും ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ 10 ആണ്ടിലേറെ കാലത്ത് പരിചയ സമ്പത്തുള്ള വിശ്വസ്തതയും കൈമുതലായുള്ള റീമാക്സ് റിയൽ എസ്റ്റേറ്റ് സെന്ററിലെ ജിബി ജോൺ. കോൾ 647-860-4624. Lock in with Jibby John. From your dream to your doorstep, he's got you. Jibby John at 647-860-4624.
12: CMR 101.3 FM ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു മധുരഗീതം.
13: വെൽക്കം ബാക്ക്. ഭാരതീയ ധർമ്മ പ്രചാര സഭ ഓർഗനൈസ് ചെയ്യുന്ന ചണ്ഡിക യാഗം ഈ വരുന്ന സെപ്റ്റംബർ 5-ഉം 6-ഉം ബ്രാംപ്ടണിലുള്ള ചിന്മയ വേദാന്ത ഹെറിറ്റേജ് സെന്ററിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ സംസാരിക്കാൻ വേണ്ടി ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ നിന്ന് മിസ് ലേഖ നായർ ആൻഡ് ബാലൻ മേനൻ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുകയാണ്. ഹലോ ലേഖ, വെൽക്കം ടു മധുരഗീതം.
14: നമസ്കാരം.
13: നമസ്കാരം. ഇങ്ങോട്ടുള്ള ഡ്രൈവ് ഒക്കെ ഓക്കെ ആയിരുന്നോ?
14: വളരെ ഈസി ആയിരുന്നു, അധികം ട്രാഫിക് ഒന്നും ഉണ്ടായില്ല.
13: ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ആലോചിക്കുന്നു, ഒരു യാഗം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ദിവ്യതയും എനർജിയും ഒക്കെ ഒരു വേറെ ലെവലാണ്. പക്ഷേ കനേഡിയൻ മലയാളികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ചണ്ഡിക യാഗം?
14: ചണ്ഡിക യാഗം എന്ന് പറഞ്ഞാൽ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യസ്വരൂപിണിയായിരിക്കുന്ന ആദിപരാശക്തിയായ ചണ്ഡികാദേവിക്കുള്ള ഹോമം ആണ് ചണ്ഡിക യാഗമാണ്, പൂജയാണ് ചണ്ഡികായാഗം എന്ന് പറയുന്നത്.
13: ഈ ഒരു യാഗം ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്?
14: ഈ യാഗം നമ്മുടെ പല കാര്യങ്ങൾക്കും, നമ്മുടെ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ പല അറിവില്ലായ്മയാണ് പല അന്ധവിശ്വാസങ്ങൾക്കും കാരണം. ഈ യാഗം ചെയ്യുന്നതോടുകൂടി അദ്ദേഹം നമ്മുടെ അന്ധവിശ്വാസങ്ങളൊക്കെ മാറി നമുക്കൊരു ആത്മധൈര്യവും ജീവിതത്തിൽ ഉന്നതിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ വിശേഷപ്പെട്ട ഒരു യാഗമാണ് ചണ്ഡികായാഗം.
13: ഈ സൊസൈറ്റിയുടെ അവെയർനെസ് ഒക്കെ ഒന്ന് റേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള യാഗത്തിന് എങ്ങനെ സാധിക്കും?
14: തീർച്ചയായിട്ടും സാധിക്കും ബാലു. അതിന്
15: യാഗവും ഹോമം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പഴയൊരു ഇത് വെച്ചിട്ട് ചില പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചില പഠിച്ച ആൾക്കാർ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത്. സാധാരണ ഒരു ആചാര്യൻ വരുന്നു, നമ്മളെല്ലാവരും ചുറ്റും ഇരിക്കുന്നു, അദ്ദേഹം പൂജ ചെയ്യുന്നു, പോകുന്നു. പക്ഷേ ഭാരതീയ ധർമ്മപ്രചാര സഭയുടെ അതൊരു കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഭാരതത്തിലെ പഴയകാല സംസ്കൃതിയും ആചാരങ്ങളും കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടും അതുപോലെ തന്നെ മോഡേണൈസ് ചെയ്തിട്ടും അവതരിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് ഡോക്ടർ ശ്രീനാഥ് കാര്യമായിട്ടാണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. അതുപോലെ തന്നെ ഈ വക ആചാരങ്ങൾ പഠിപ്പിച്ചും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർക്ക്, അതായത് പഠിച്ച ആർക്കും ഈ യാഗവും പൂജയും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യം നമ്മളിലേക്ക് എത്തിക്കുക. അപ്പോൾ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും, അതായത് സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ പറയും, സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്ന അതൊന്നും ഇല്ലാണ്ട് ആർക്ക് വേണമെങ്കിലും, ആണ് പെണ്ണ് അല്ലെങ്കിൽ ജാതി മത വർണ്ണ വ്യത്യാസങ്ങളില്ലാണ്ട് എല്ലാവർക്കും പൂജ പഠിച്ചവർക്ക് എല്ലാവർക്കും ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ സൊസൈറ്റിയിലെ എല്ലാവർക്കും ഒരുപോലെ എല്ലാവരെയും ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു സന്ദേശമാണ് ഈ യാഗം നൽകുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ശ്രീനാഥ്ജി പറയുന്നത് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ടല്ലോ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഡോക്ടറായിട്ട് പഠിച്ചതുകൊണ്ടാണ് നമ്മൾ ആ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും യാഗവും പൂജയും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ യാഗം കൊണ്ടുണ്ടാക്കുന്ന ഉദ്ദേശം.
13: നമ്മളിപ്പം ബാലു പറഞ്ഞ പോലെ ഗണപതി ഹോമം, സുദർശന ഹോമം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുപോലെയാണോ ഈ യാഗത്തിൽ എന്താണ് വ്യത്യാസം വരുന്നത് ഹോമത്തിൽ വെച്ച് നോക്കും?
14: ഗണപതി ഹോമം, ഈ ഹോമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ചെയ്യാം. യാഗം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്, ഒരുപാട് പേരിരുന്നിട്ട് അതൊരു കൂട്ടായ്മ, സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടെ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സമൂഹത്തിൻ്റെ ഈ നമ്മൾ എവിടെയാണോ നടത്തുന്നത് ആ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനും സമൂഹത്തിൻ്റെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, വ്യക്തിഗതമല്ല, എല്ലാവരുടെ ഉന്നമനത്തിനും ആ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള, ലോകത്തിന് വേണ്ടിയിട്ടുള്ള ശാന്തിയും സമാധാനവും ഒക്കെ കൂടെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ യാഗം.
13: അപ്പോൾ ഈ എല്ലാവർക്കും ചെയ്യാന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കും?
14: തീർച്ചയായിട്ടും. ഈ യാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ വീട്ടമ്മമാരെ, മോസ്റ്റ്ലി വീട്ടമ്മമാരായതുകൊണ്ട് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്, ഒരു ജാതിയില്ല, ലിംഗമില്ല, വർണ്ണമില്ല, ഒരു ഭേദവ്യത്യാസങ്ങളും ഇല്ലാതെ ഏത് പ്രായക്കാർക്കും, ഏത് ആണിനും പെണ്ണിനും എല്ലാവർക്കും ചെയ്യാമെന്നുള്ള ഒരിതാണിത്. ശ്രീനാഥ്ജി, ഹീ സ്പെഷ്യലി എൻകറേജ് വിമൻസ് ടു ചാൻറ്റ് ബിക്കോസ് നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക് അത് ചെയ്യാൻ
13: പാടില്ല,
14: അമ്പലത്തിൽ കയറാൻ പറ്റില്ല. എസ്പെഷ്യലി ശ്രീനാഥ്ജി നമ്മളുടെ ഈവൻ മെൻസസ് ആ ടൈമിൽ അത് ചെയ്യരുത്. ശ്രീനാഥ്ജി പറയണ, നോ, യു ആർ ദേവി. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാം, എല്ലാ സമയത്തും നമുക്ക് തീരുമാനിക്കാം. നമ്മൾ ശ്രീനാഥ്ജി താന്ത്രിക പ്രകാരം എപ്പോഴും പറഞ്ഞ, നമുക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും അത് മാറ്റി ചെയ്യാനും ഉള്ള അധികാരം നമ്മൾക്കുണ്ട്. സോ ഹി എസ്പെഷ്യലി എൻകറേജ് വിമൻസ് ടു ചാൻറ്റ്.
13: ഈ 700 ശ്ലോകങ്ങളൊക്കെ പഠിച്ചും അതിങ്ങനെ പറഞ്ഞുമാണ് ഇങ്ങനൊരു യാഗം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയും ചെയ്യാൻ വരുന്ന ആളുകൾ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
14: തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ യാഗം നടത്തുന്നത് ദുർഗാ സപ്തശതി അല്ലെങ്കിൽ ദേവി മാഹാത്മ്യം, ചണ്ഡി എന്നൊക്കെ പറയുന്ന, നമ്മുടെ ഭാരതത്തിലുടനീളം ഇതുപോലെ ഒരു എല്ലാ കാശ്മീർ തൊട്ട് കന്യാകുമാരി വന്ന് ഒരുപോലെ അംഗീകരിച്ചൊരു ബുക്ക് ഉണ്ടോയെന്നറിയില്ല. എല്ലാവർക്കും മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ദുർഗാ സപ്തശതി അല്ലെങ്കിൽ ദേവി മാഹാത്മ്യം എന്ന് പറയുന്നത്. അതിലെ 700 ശ്ലോകങ്ങൾ കൊണ്ട് ദേവിക്ക് യാഗം നടത്തുന്നതാണ്. അതിനു മുമ്പായിട്ട് ഇത് പൂർവാംഗം ഉത്തരാംഗം എന്നുണ്ട്, ആ അംഗങ്ങളെ കൊണ്ടും ദേവിക്ക് പൂജ ചെയ്യുന്ന ഒരിതാണ്.
13: അപ്പോൾ ഇത് പഠിക്കണം
14: തീർച്ചയായിട്ടും. ഇത് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ശ്രീനാഥ്ജിയുടെ കീഴിൽ നമ്മൾ 100 അമ്മമാര് വീട്ടമ്മമാര് ഈ ജോലിക്കിട തിരക്കിലൊക്കെ പഠിച്ച് അതിന് പാകമായിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. വിത്തിൻ 2 weeks സെപ്റ്റംബർ 5-6 ചിന്മയ മിഷനിൽ വെച്ചിട്ട് ഇത് നടത്തുന്നു, ഈ യാഗം നടത്തുന്നു.
13: ഇത് ആദ്യമായിട്ടാണോ ഇവിടെ നടത്തുന്നത്?
14: ഇത് 2nd പ്രാവശ്യമാണ് നടത്തുന്നത്, ഈ യാഗം ഇവിടെ നടത്തുന്നത്. 2024 ഇതേ ടൈമിൽ സെപ്റ്റംബർ ലോങ് വീക്കെൻഡിൽ ചിന്മയ മിഷനിൽ വെച്ച് തന്നെ നമ്മൾ നടത്തിയിരുന്നു. ഇത് 2nd പ്രാവശ്യം.
13: നാട്ടിലൊക്കെ ഉണ്ട് ഇവിടെ ഇതുപോലെയുള്ള യാഗങ്ങൾ?
14: തീർച്ചയായിട്ടും. ശ്രീനാഥ്ജി ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ശ്രീനാഥ്ജി ഓസ്ട്രേലിയ, UK, US, UAE നാട്ടിലെ എല്ലായിടത്തും ഇത് ലോകം മുഴുവൻ ആകണം. എസ്പെഷ്യലി നമ്മൾ ആരും ഭയപ്പെടാതെ ഈ പൂജകളൊക്കെ ചെയ്യാൻ മുന്നോട്ട് വരണം എന്നുള്ളൊരു ആദർശം കൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
13: എത്ര ദിവസത്തെ പരിപാടികളാണ് ഇതൊക്കെ?
14: ഇത്തവണ നമ്മൾ 2 ദിവസത്തെ പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത്തവണ സ്പെഷ്യലായിട്ട് നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഹാലക്ഷ്മി പൂജയോട് കൂടിയിട്ടാണ് ഇത്തവണ നമ്മുടെ യാഗം. അപ്പോൾ ശനിയാഴ്ച രാവിലെ 8 മഹാലക്ഷ്മി പൂജ, മഹാലക്ഷ്മി പൂജ അത് ആർക്ക് വേണമെങ്കിലും പഠിക്കാം. അദ്ദേഹം വളരെ ഡീറ്റെയിൽഡായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ വെച്ച് തന്നെ ദീക്ഷ നൽകി അവിടെ വെച്ച് തന്നെ എല്ലാവരെയും ആ പൂജ പഠിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 2 ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞൊരു 2 നമ്മൾ ദേവിയുടെ മൂർത്തി സ്ഥാപനവും യന്ത്രപൂജയും കഴിഞ്ഞ് അംഗങ്ങളോട് കൂടിയിട്ടുള്ള സമ്പൂർണ്ണ പാരായണം നടക്കും. ഏകദേശം ഒരു കുറച്ചിരുട്ടാവണം ആ ഒരു ടൈമിൽ. അതിവിശിഷ്ടമായ, അത് എല്ലാവരും ചെയ്യുമോന്നറിയില്ല, അതിവിശിഷ്ടമായ ചതുഷ്ഷ്ടി കോടി യോഗിനികൾക്കും ഭൈരവനുമുള്ള ബലിയുണ്ട്. അതാണ് നമ്മുടെ സാറ്റർഡേ പ്രോഗ്രാം. സൺഡേ രാവിലെ ഇത് ദേവിയെ നമ്മൾ എഴുന്നള്ളിച്ച് നമ്മുടെ യജ്ഞ മണ്ഡപത്തിൽ കൊണ്ടിരുത്തും. അത് കഴിഞ്ഞ് യജമാന വരണം, ആചാര്യ വരണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനുശേഷം പല പല ഹോമങ്ങൾ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, നവാക്ഷരി ഹോമം, അങ്ങനെ പല പല വിദ്യാഗോപാലം, അങ്ങനെ കുറേ ഹോമങ്ങളുണ്ട്. അതിനുശേഷം ദേവിയുടെ പൂർവാംഗം നമ്മുടെ ദേവി മഹാത്മ്യം വായിച്ച് പാരായണം ചെയ്ത് ദേവിക്കുള്ള ഹോമം. അതിനുശേഷം ഒരു ഉച്ച കഴിയുമ്പോൾ അതിവിശിഷ്ടമായ സുവാസിനി പൂജ, നവകന്യക പൂജ, വടുക പൂജ, പൂർണാഹുതി എന്നിവയുണ്ടാവും. സുവാസിനി പൂജ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ദേവിയായിട്ട് കണ്ടിട്ട് അതൊരു പ്രത്യേക അനുഭവമാണ്. സ്ത്രീകളെ ദേവിയായിട്ട് കണ്ടിട്ട് സ്ത്രീകളെ പൂജിക്കുക, കുട്ടികളെ ദേവി ദേവന്മാരായിട്ട് കണ്ട് പൂജിക്കുക, അതൊരു വളരെ വിശേഷപ്പെട്ട ഒരു പൂജയാണ്.
13: ഇപ്പം ഈ 2 പരിപാടിക്ക് ഈ വർഷത്തെ എന്താണ്, മുമ്പ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ വർഷത്തെ എന്തെങ്കിലും പ്രത്യേക ഹൈലൈറ്റ് ഉണ്ടോ?
14: പ്രത്യേക ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആസ് യൂഷ്വൽ ശ്രീനാഥ്ജിയാണ് നമ്മുടെ ഹൈലൈറ്റ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്, US എത്തിയിട്ടുണ്ട്. അദ്ദേഹം വരും 27th ഇവിടെ എത്തും. സെപ്റ്റംബർ 15th വരെ അദ്ദേഹം ഇവിടെ കാണും. UAE എന്നുള്ള സുജിത ഉണ്ട്, സുജിത സുരേഷ്. പിന്നെ നമ്മുടെ USA നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കാൽഗറി, മോൺട്രിയൽ, അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പ്രത്യേകിച്ചും നാട്ടിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട്, കാനഡയിൽ വന്നിട്ട് യാഗം ചെയ്യുന്നുണ്ട്. നമ്മൾ 100 അമ്മമാരുണ്ട്. അമ്മമാരും അമ്മമാരെന്നേം പറയുന്നു, എല്ലാ ഏജിലുള്ള ആൾക്കാരും ഉണ്ട്. ഇദ്ദേഹം പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ 5th അദ്ദേഹം കുട്ടികളെ കൊണ്ടാണ് അതിൻ്റെ ആഹൂതി ചെയ്യിക്കുന്നത്. അത് വളരെ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പം പിള്ളേർക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഒരു എന്താ
13: സ്പിരിച്വൽ
14: ഇതും ഇത് അതിലൊക്കെ ഒരു ആത്മവിശ്വാസമാണ്. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സപ്തശതി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. അദ്ദേഹം അതിൻ്റെ ഫിലോസഫിയും കൂടെ പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിക്കുക. അപ്പം ഇതിനകത്തുള്ള ഈ ഓരോ കഥകളായിട്ടാണല്ലോ, എപ്പോഴും കഥകളായിരിക്കുമല്ലോ, പക്ഷെ അതിൻ്റെ ബിഹൈൻഡിലുള്ള ഫിലോസഫി സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഈ കഥകളായിട്ട് പറയുന്നത്. പക്ഷെ ആ ഫിലോസഫിയും കൂടെ മനസ്സിലാകുമ്പോൾ നമ്മുടെ പല അന്ധവിശ്വാസങ്ങളും മാറും. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം, ജീവിതത്തിൽ മധു ഗൈഡബൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, അതിനെ എങ്ങനെ മറികടക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് വളരെ എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റമുണ്ടായ ഒരു ഇതാണ്. അപ്പം ഈ ചണ്ഡികായാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ എന്താ പറയണത്, അതിവിശിഷ്ടമായ, നമുക്ക് സാധാരണ മൂകാംബികയിലൊക്കെ നടക്കുന്നൊരു വിശേഷപ്പെട്ട യാഗമാണ്. നമുക്ക് ദൂരെ നിന്ന് കണ്ട് കർപ്പൂര ആരതി എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവാറുള്ളൂ. ഇത് നമുക്ക് നേരിട്ട്
13: യാഗം
14: ചെയ്യാൻ സാധിക്കും. ഈവൻ ഗണപതി ഹോമം എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞു നമ്മളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മളെ മാറ്റി നിർത്തി നമ്മളൊരു പൂജ ബുക്ക് ചെയ്താൽ നിങ്ങൾ ബുക്ക് ചെയ്തു ഓക്കെ നിങ്ങൾ വന്നോളൂ എന്നല്ല, നിങ്ങള് ചെയ്യണം
13: അങ്ങനെ.
14: അതാണ് അതിന്റെ ഒരു ഒരു പ്രത്യേകത.
13: ഇങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു ഉദ്ദേശം കൂടിയാണ്.
14: തീർച്ചയായിട്ടും
13: ഇത് ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ, രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്?
14: നമുക്കിത് ഇതിൽ പല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. യജമാനനാവാം, സഹയജമാനനാവാം. ഈ പറഞ്ഞ പോലെ ഒരുപാട് പൂജകളുണ്ട് അതിനകത്ത്. അതിലിപ്പോൾ സുവാസിനി പൂജ, വടുക പൂജ, നവകന്യക പൂജ, അല്ലെങ്കിൽ ഹോമങ്ങളുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്കതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ബാലു പറയും.
15: കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ 519-546-7736 കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ നമ്പറാണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എന്നെ വിളിച്ചാൽ.
13: എന്താണ് മധുരഗീതം ലിസണേഴ്സിനൊരു ഫൈനൽ മെസ്സേജോ ഇല്ലെങ്കിൽ എന്താ പറയാനുള്ളത്?
14: ഇത് കാനഡയിൽ രണ്ടാമത്തെ തവണയാണ്. ബട്ട് എന്നാലും അത്യപൂർവമായ, അതിവിശിഷ്ടമായി നടക്കുന്ന ഈ ചണ്ഡികായാഗത്തിലേക്ക് എല്ലാ മധുരഗീതം പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും വരിക, വളരെ അസുലഭമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. എല്ലാവരും വരിക, അതിൻ്റെ പുണ്യം എല്ലാവർക്കും കിട്ടട്ടെ. നമ്മുടെ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടായിട്ട് അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.
13: ഒരു യാഗത്തെ ചുറ്റിപ്പറ്റിയുള്ള റിച്വൽസ് മാത്രമല്ല, അത് നമ്മുടെ ആ ഒരു ഇന്നർ സെൽഫിനും സൊസൈറ്റിക്കും ഒക്കെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം എന്നൊരു മെസ്സേജ് കൂടിയാണ് ലേഖയും ബാലു നമുക്ക് പറഞ്ഞു തന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് അസ് ഇൻ ദ സ്റ്റുഡിയോ. നല്ലൊരു അവയർനെസ് ആണ് ആളുകൾക്ക് കൊടുത്ത്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദിസ് ഇവന്റ്.
15: താങ്ക് യു സോ മച്ച്. നമുക്ക് ഈ ഒരു അവസരം തന്നതിന് മധുരഗീതത്തിനും ഒരുപാട് ഒരുപാട് നന്ദി.
14: താങ്ക് യു.

0: അളിയ, തന്റെ വീട് മേടിക്കുന്ന കാര്യം എവിടെ വരെയായി?
1: ഡൗൺ പേയ്മെന്റ് ഒക്കെ റെഡിയായി വരുന്നു. ഇനി നമുക്ക് പറ്റിയ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കണ്ടുപിടിക്കണം.
0: അളിയ, ഒറ്റ പേര് പ്രശാന്ത്, ദി റീമാക്സ് റിയൽട്ടർ. റിയൽ എസ്റ്റേറ്റ് ഒരു സർവീസ് ആയി കാണുന്ന ഒരു യഥാർത്ഥ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ. ഇതാ പ്രശാന്തിന്റെ സോഷ്യൽ മീഡിയ പേജസ് നോക്കിക്കെ, നമുക്കറിയാവുന്ന നിരവധി പേര് അദ്ദേഹത്തിന്റെ കൂടെ വീട് മേടിച്ചിട്ടുണ്ട്. അവരോട് ആരോടെങ്കിലും ഫീഡ്ബാക്കും ചോദിക്കാം. പ്രശാന്ത് വളരെ ജെനുവിനും ട്രാൻസ്പെറന്റ് ആണെന്നാ ഞാൻ അറിഞ്ഞത്.
1: പ്രശാന്തിന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ?
0: ഇതാ സേവ് ചെയ്തോ. പ്രശാന്ത് വിജയരാജൻ പിള്ളൈ, റീമാക്സ് റിയൽ എസ്റ്റേറ്റ് സെന്റർ, 6472816501. പിന്നെ അടുത്ത കെട്ടുകഥ തന്റെ വീട്ടിലാണ്.
1: പിന്നെന്താ?
2: കോൾ പ്രശാന്ത് വിജയരാജൻ പിള്ളൈ ടു ഗെറ്റ് ആൻ എക്സ്പീരിയൻസ് ബിയോണ്ട് റിയൽ എസ്റ്റേറ്റ്. 6472816501.
3: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
4: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ്, കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കോമ്പ്രഷൻ സോക്സ്.
3: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 9058761095 or www.rightgate.com.
4: Right Gate Orthotics, RITEGAIT. Every step with comfort. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ആസ് ഓൾവേസ് വി ട്രൈ അവർ ബെസ്റ്റ് കീപ്പിംഗ് ദ കനേഡിയൻ മലയാളി കമ്മ്യൂണിറ്റി ക്ലോസ് ടു അവർ റൂട്ട്സ് വിത്ത് ഫാന്റാസ്റ്റിക് കോണ്ടന്റ്, സെലിബ്രിറ്റി ഇന്റർവ്യൂസ്, പോഡ്കാസ്റ്റ് ആൻഡ് ചാറ്റ് ഷോ. സോ മറക്കാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. ഇവർ ഇപ്രാവശ്യം ഞങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ഒരു കോൺവെർസേഷൻ ഫർസാന പാൽതിങ്കൽ ഓഫ് ബാൽ ആൻഡ് ദ ബോയ് മൂവിയിലെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ ഇന്റർവ്യൂ. ആൻഡ് റിമെമ്പർ, ടുമോറോ ഇസ് സൺഡേ ആൻഡ് യു നോ വാട്ട് ദാറ്റ് മീൻസ്. ദ സൺഡേ ക്ലബ് വിൽ ബി ഹോസ്റ്റ് by Parvati. Tune in for some great conversations and music.
5: And again, it was such a pleasure being with all of you today. ഒരുപാട് ഒരുപാട് നന്ദി. നമ്മൾ നല്ല കുറേ വിശേഷങ്ങളും പാട്ടുകളും പിന്നെ കുറേ നല്ല ഓർമ്മകളും ഷെയർ ചെയ്തു അല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ വണ്ടർഫുൾ വീക്കെൻഡ് അഹെഡ്.
4: As we wrap up today's Saturday morning drive, I'm looking back at such wonderful moments. Oru vibrant Onam excitement, inspiring stories of community and to celebrating our roots. Right.